0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

जो सुनो 91.7 FM Qatar's favorite radio station. Radio Suno.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ഇന്ന് June 30th, ഒരു നല്ലൊരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഇത് ഈ മന്തിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ബേസിലാവാം, പേഴ്സണൽ കാര്യങ്ങളാവാം, എന്തോ ആയിക്കോട്ടെ, അതിനി നാളേക്ക് എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പാടില്ല. കാരണം ഈ ഒരു മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ മാസത്തിൽ തന്നെ ചെയ്യണം. അത് ഓരോ മാസവും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ മന്ത് ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, നെക്സ്റ്റ് മന്ത് അത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം. പലരും ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന കാണാറില്ലേ, അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്തിട്ടാൽ മതി, എന്താണോ നമ്മുടെ കൺവീനിയൻസ് അതുപോലെ ചെയ്യാം. എന്നിട്ട് ഓരോ

എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് അപ്പം തന്നെ ചെയ്യുന്നൊരു ശീലം ഉണ്ടോ ഇല്ലയോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടി ഞാൻ ചച്ചു. ചിലർക്കൊക്കെ അങ്ങനെ ഒരു ശീലമുണ്ട്, മനസ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ അത് ചെയ്യണം, പിന്നേക്ക് എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു ശീലം ഒരിക്കലും ഉണ്ടാവില്ല. ചിലരെന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു കാര്യം മനസ്സിൽ തോന്നിയാൽ അത് 100 വട്ടം ചിന്തിച്ച്, അത് 100 പേരോട് സംസാരിച്ച്, അതിലൊരു 150 പേരുടെ സജഷൻ എടുത്ത്, എന്നിട്ട് അവസാനം ചെയ്തു വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രയോറിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷെ ചിലർ അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞതുപോലെ ആ സ്പോട്ടിൽ ചെയ്യണം. അത് എന്ത് റിസ്ക്കുള്ള കാര്യമാണെങ്കിലും, എത്ര തന്നെ പാതിരാവായാലും, എന്ത് പുലർച്ചയാണെങ്കിലും, എന്താണോ വിചാരിച്ചിട്ടുള്ളത് അത് അപ്പം തന്നെ ചെയ്യും. അങ്ങനെ ഒരു ശീലമുണ്ടോ? ഇപ്പോൾ ചിലർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഇതെന്താ ഇങ്ങനെ, ഇതിനൊക്കെ നേരവും കാലവും ഇല്ലേ എന്നൊക്കെ മനസ്സിൽ തോന്നുമായിരിക്കും. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തോന്നുന്നു, എനിക്ക് എവിടെയെങ്കിലും പോകണം തോന്നും, പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ പോവാം. ചില സമയത്ത് പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം തോന്നുക, ആ വടപ്പുവല്ലോ, അപ്പൊ അത് കുറേ ദൂരെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല പോവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്നായിരിക്കും, ആ ഇപ്പൊ തന്നെ പോവാം, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നായിരിക്കും. അപ്പൊ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ സ്പോട്ടിൽ ചെയ്യുന്നൊരു ശീലം, അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. കാരണം അങ്ങനെയുള്ളവർ ഭയങ്കര ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനു.

സംഗീതങ്ങൾക്ക് നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട്. റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു. ചിലർ പറയാറുണ്ട്, വലിയ ഫ്രണ്ട്സിന്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് ഞാൻ തന്നെ മതി, എന്തിനാണ് ഇപ്പൊ മറ്റു സൗഹൃദങ്ങൾ, അതൊക്കെ നേരം പോക്കാണ്, പൈസ ചെലവാണ്. ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ അവരെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ടല്ലോ, ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ ഫ്രണ്ട്സിന് വേണ്ടി. അപ്പൊ ആ നേരം കൊല്ലുന്നതാണ്, അല്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദർ, അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നു, അപ്പൊ അത് പൈസ ചിലവുള്ള കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇതിന്റെ ഒന്നും പ്രശ്നമില്ല, നമുക്ക് എന്താണോ തോന്നുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ജീവിക്കാൻ, ആരും നമ്മുടെ ലൈഫിലേക്ക് വരാനില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനില്ല, നമ്മളോട് സംസാരിക്കാനില്ല. അതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു കഥ പറഞ്ഞുതരാം. ആ കഥയിലുണ്ട് ഒരു ഫ്രണ്ട് നമുക്ക് എന്താണ് എന്ന്. നല്ല സൗഹൃദമാണ് കേട്ടോ ഞാൻ പറയണത്, ചുമ്മാ കച്ചറ വീക്ര ഫ്രണ്ട്സിനെ അല്ല പറയണത്, നല്ല ഫ്രണ്ട്സിനെ. ആ കഥ ഞാൻ പറയാം, പക്ഷേ പാട്ടുകൾക്ക് ശേഷം. സോ സ്റ്റേ ട്യൂൻഡ്.

പറയാൻ വലിയ താല്പര്യമില്ലെങ്കിലും കഥ കേൾക്കാൻ ആർക്ക താല്പര്യമില്ലാത്തത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെ ഞാൻ ചച്ചു. ഒരു ഗ്രൗണ്ടിൽ രണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് ഒരു കുട്ടി പോയിട്ട്. അപ്പോ മരങ്ങൾ നട്ടുപിടിപ്പിച്ചപ്പോ പെട്ടെന്ന് വലുതായിപ്പോ ഒരെണ്ണം ഭയങ്കര പൊക്കത്തിൽ പോവാണ്. ബ്രാഞ്ചസ് ഒന്നും ഇല്ലാതെ ഉച്ചിയില് കുറച്ച് ഇലകളായിട്ടുള്ള ഒരു മരമാണ്. മറ്റത് അങ്ങനെയല്ല, വലിയ പൊക്കമൊന്നുമില്ല, പക്ഷെ കുറെ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ഷോർട്ടൺ ആയിട്ടുള്ള ഒരു മരം. അപ്പൊ ഈ പൊക്കത്തിൽ പോണ മരം എപ്പോഴും പറയും, അയ്യേ നിനക്ക് എന്തിനാണ് ഇത്രയും കാലാൽപ്പട പോലെ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് ഒറ്റയ്ക്ക് പോരെ, ഞാൻ കണ്ടില്ലേ ഞാൻ തനിച്ചാണ്, നിനക്ക് ഇങ്ങനെ കുറെ ബ്രാഞ്ചസ് ഒക്കെ ഇട്ട് എന്തിൻ്റെയാണ് ആവശ്യം. അപ്പൊ ഈ മരം പറയും, ഇവരാണ് എന്റെ ധൈര്യം, ഈ ബ്രാഞ്ചസ് ആണ് എന്റെ ധൈര്യം, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്ന് പറയും. പക്ഷെ ഇതെപ്പോഴും കളിയാക്കി വരുന്നു, അയ്യേ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനാണ് ഭയങ്കര സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞിട്ട്. കുറെ നാൾ കഴിഞ്ഞപ്പോ ഒരു കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോ ആദ്യം വീണത് ഈ പൊക്കത്തിലിരിക്കുന്ന മരമാണ്. അപ്പോഴാണ് ഈ ചെറിയ മരം പറയുന്നത്, കണ്ടോ എന്നെ പിടിച്ചു നിർത്തിയത് ഇത്രയും ബ്രാഞ്ചസ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ബ്രാഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ വീഴാൻ നേരത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ബ്രാഞ്ചസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും വീഴില്ല, നമ്മൾ കുറേ റെസിസ്റ്റ് ചെയ്യും. അഥവാ വീഴുന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി കഴിഞ്ഞിട്ടേ നമ്മൾ വീഴുള്ളൂ, എന്നാൽ കൂടി നമുക്കൊരു ബലം ഉണ്ടാകും. ഇതുപോലെയാണ് നമ്മുടെ ലൈഫിലെ നല്ല സൗഹൃദങ്ങൾ. അപ്പൊ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണമെങ്കിലും ഒരു ഭാഗ്യമാണ് കേട്ടോ, ആ ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. Dream bigger.
4: Naseem Healthcare. Naseem Surgical and Medical Center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
6: Just feel like you're
7: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. എല്ലാവർക്കും ഒരു ബ്രസീൽ ഗുഡ് മോർണിംഗ് എന്ന് തന്നെ ഇന്നത്തെ ദിവസം പറയേണ്ടി വരും അല്ലേ. ജൂൺ 30-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. ബ്രസീലിൻ്റെ ആ ഒരു കിഡിലൻ വിജയം കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു മോർണിംഗ് ആണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ബ്രസീൽ മോർണിംഗ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മാത്രമല്ല, രാവിലെ എണീറ്റ് ഒന്ന് ഫോണൊക്കെ നോക്കുന്ന സമയത്തൊന്ന് ഞെട്ടിപ്പോയി, ജർമ്മനി ഔട്ടായോ എന്നുള്ള ഒരു അത്ഭുതം കൂടി നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജർമ്മൻ കുതിപ്പിന് പരാഗ്വേയാണ് ഒരു അവസാനം കുറിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഞെട്ടലോടുകൂടിയാണ്, ജർമ്മനി ഔട്ടായോ എന്നുള്ള ഒരു ഞെട്ടലോടുകൂടിയായിരിക്കും ആദ്യം തന്നെ ആ ഒരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടാവുക. എന്തായാലും ജർമ്മൻ കുതിപ്പിന് പരാഗ്വേയുടെ ഒരു പൂട്ട് സംഭവിച്ചിട്ടുണ്ട്. പ്രീ ക്വാർട്ടർ ടിക്കറ്റ് ഇല്ലാതെ മുൻ ചാമ്പ്യന്മാർ മടങ്ങുന്നു എന്നുള്ള ആ ഒരു കാഴ്ചയാവുക. എന്തായാലും ജർമ്മൻ കുതിപ്പിന് പരാഗ്വേയുടെ ഒരു പൂട്ട് സംഭവിച്ചിട്ടുണ്ട്. പ്രീ ക്വാർട്ടർ ടിക്കറ്റ് ഇല്ലാതെ മുൻ ചാമ്പ്യന്മാർ മടങ്ങുന്നു എന്നുള്ള ആ ഒരു കാഴ്ചയാണ് ആ

ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും തല ഉയർത്തി നമുക്ക് ആ ഒരു നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ടാവും. ഞാൻ ട്രൈ ചെയ്തിരുന്നു എന്ന് പറയുന്ന ആ ഒരു മാനസിക സംതൃപ്തി കൂടി, മനസ്സിൻ്റെ സംതൃപ്തി കൂടി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നലത്തെ പലരുടെയും പ്രവചനങ്ങൾ ശരിയായിരിക്കുന്നു. കാരണം ഇന്നലെ ഈ സമയത്ത് നമ്മൾ എല്ലായിടത്തും പ്രഡിക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള പ്രഡിക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, പ്രവചനം ശരിയായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭയങ്കര സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രസീലിന് തന്നെ ചാൻസ് 2-1 എന്ന് പറഞ്ഞ് കറക്റ്റായിരുന്നു കേട്ടോ പ്രഡിക്ഷൻ. അടിപൊളി, സൂപ്പർ, ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രഡിക്ഷൻസ് ഒക്കെ തകർത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അതിന് മുൻപായിട്ട് നിങ്ങളുടെ ഡിയർ വൺസിലുള്ള നല്ല നല്ല വിഷസും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ നല്ല മോർണിംഗ് വിഷസും ഒക്കെ തന്നെ നിങ്ങൾക്ക് അയക്കാവുന്ന സമയമാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ. കൂടെ തന്നെ ബ്രസീലിൻ്റെ വിജയത്തിൽ ആ ഒരു സന്തോഷം കൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഈ ഒരു ബ്രസീൽ മോർണിംഗിൽ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനുള്ള സമയം കൂടിയാണ്. ആ ഒരു സന്തോഷങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കുക കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസും പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. മേഘം സിനിമയിൽ ദാസേട്ടൻ പാടിയൊരു നല്ല പാട്ട് നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഇനിയുള്ള ടൈം ഞെന്നിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുകളും വിശേഷങ്ങളും എല്ലാം തന്നെ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ ഈ ഒരു യാത്ര മനോഹരമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു പാട്ടിൽ നമുക്കങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: മായാവി മൂവിയിലെ പാട്ടൊന്ന് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6:14 ആണ് കേട്ടോ. എല്ലാവരുടെയും നല്ല മോർണിംഗ് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നൈജീരിയയിൽ നിന്നും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഷാജു ശ്രീധർ ജോയിൻ ചെയ്യുന്നുണ്ട്. രാജേഷ് മട്ടയ്ക്കൽ, അദ്ദേഹത്തിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മെസ്സേജ് കണ്ടപ്പം എനിക്കൊന്ന് ആ ഒരു വള്ളംകളി ചെമ്പക്കുളം ആ ഒരു വള്ളംകളിയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ഞാൻ കണ്ടൊരു രസകരമായിട്ടുള്ളൊരു വീഡിയോ ഇതായിരുന്നു. അതായത് 100,000 രൂപ ഇന്ന് സാലറി തരാമെന്ന് പറഞ്ഞാലും കുട്ടനാട്ടുകാരും ഇന്ന് ജോലിക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒരു വീഡിയോ ഒരു ചേട്ടൻ പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. അതുപോലെ തന്നെ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ രാജേഷ് മട്ടക്കലിൻ്റെ മെസ്സേജ് ഓർത്തു. വിജേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് DSS. ഒരു ഹാപ്പി മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റിയാസ് എത്തിയിട്ടുണ്ട്. റിയാസ് കൂർഗ് എത്തിയിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. രവിശങ്കർ ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സുപ്രഭാതം ഏവർക്കും, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഉമേഷിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആളുടെ പ്രവചനം കിറുകൃത്യം, എന്താ പറയുക, കറക്റ്റ് എന്ന് പറയത്തില്ലേ, കിറുകൃത്യമായിട്ടായിരുന്നു ആ ഒരു ഇന്നലത്തെ പ്രവചനം എത്തിയിട്ടുണ്ടായിരുന്നത്.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: അങ്ങനെ ലോകകപ്പിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇന്നലെ എല്ലാവരും ആ ഒരു 8 സമയം നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു മാച്ച് കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാകും. വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 32 ആ ഒരു ആവേശ പോരാട്ടത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ബ്രസീൽ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു കഴിഞ്ഞു. 2-2 കാനറികളുടെ ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ത്രസിപ്പിക്കുന്ന ഒരു ഒരു വിജയം സംഭവിച്ചത്. പകരക്കാരനായിട്ടിറങ്ങിയ ഗബ്രിയൽ മാർട്ടിനെല്ലി, അദ്ദേഹം 95 മിനിറ്റ് ആണെന്ന് ആലോചിക്കണം കേട്ടോ, 95 മിനിറ്റിലാണ് ആ ഒരു ഒരു വിജയ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ആദ്യ പകുതിയിലെ നമുക്ക് തോന്നി എന്ത് പറ്റി മത്സരം എന്താണ് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് ബ്രസീൽ പിന്നിപ്പോയപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഞെട്ടിപ്പോയി. കാരണം എല്ലാവരുടെയും പ്രവചനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ആ പ്രവചനങ്ങൾ ശരിയാകാൻ പോവുകയാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ കോച്ചിൻ്റെ ബുദ്ധി അതിനും അപ്പുറമായിരുന്നു എന്നുള്ളതാണ്. ഇടവേളയ്ക്ക് ശേഷം 2 തിരിച്ചടിച്ചാണ് ബ്രസീലെ വിജയം ഉറപ്പിച്ചത്. മത്സരത്തിൻ്റെ 29 മിനിറ്റിലാണ് ജപ്പാൻ ആദ്യം ലീഡെടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ കീഷു സാനോ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിലൂടെയായിരുന്നു അവർ ആദ്യം ലീഡെടുത്തത്. പിന്നീട് ഇടവേളയ്ക്ക് ശേഷം കസിമേറോ ബ്രസീലിനായിട്ട് ഗോൾ മടക്കുന്നു. മത്സരം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് കൂടി നീണ്ടു പോകുമോ, അധിക സമയത്തേക്ക് കൂടി പോകുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് മാർട്ടിനെല്ലി ടീമിൻ്റെ രക്ഷകനായിട്ട് അവതരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു വിജയ ഗോൾ പിറക്കുന്നതോടുകൂടി തന്നെ നമ്മൾ കണ്ടത് പിന്നെ ബ്രസീലിൻ്റെ ആ ഒരു അതിഗംഭീരമായിട്ടുള്ള വിജയ ആഘോഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ജപ്പാൻ എന്ന് പറയുന്ന ആ ഒരു ടീമിനെ എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പല താരങ്ങളും വളരെ സങ്കടത്തോടുകൂടി ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് ബ്രസീലിൻ്റെ പല താരങ്ങളും എത്തിയിട്ട് ജപ്പാൻ്റെ താരങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളും നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് താരങ്ങളും കോച്ചും ഒക്കെ തന്നെ അവരുടെ ആരാധകർക്ക് നന്ദി പറയുന്ന ആ ഒരു ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം കൂടി നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെതർലൻഡ്സ് മൊറോക്കോ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക അതിഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടമാണ് നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ. 1-1 എന്നുള്ള രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്ഡേറ്റുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൂടെ നിങ്ങളുടെ സ്പെഷ്യൽ വിഷസ്, സ്പെഷ്യൽ മോർണിംഗ് വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ മെസ്സേജിൽ പറഞ്ഞോളൂ. 5000 എന്ന നമ്പറിലേക്ക്.
1: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ
1: മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Let's play football.
0: Football Mania.
5: ഈ ലോകകപ്പിൽ ഏറ്റവും വൈറലായി മാറിയ ആഘോഷം വൈക്കിംഗ് റോ. നോർവേ ആരാധകരുടെ ഈ സെലിബ്രേഷൻ ലോകത്തിന്റെ ശ്രദ്ധ വലിയ രീതിയിൽ തന്നെ നേടിക്കഴിഞ്ഞു. നോർവേയുടെ പ്രശസ്തമായ വൈക്കിംഗ് പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സെലിബ്രേഷന്റെ തുടക്കം. സമുദ്രയാത്രകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഈ തുഴച്ചിലാഘോഷം ഇന്ന് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. നോർവേ സെനഗൽ മത്സരത്തിന് ശേഷം നോർവേ ടീമംഗങ്ങൾ ഒന്നിച്ച് വൈക്കിംഗ് റോ ആഘോഷം ഒരുക്കിയത് ആരാധകരുടെ ആവേശം കൂട്ടി.
6: അപ്പൊ ചന്ദ്രശേഖരും സൂപ്പർ ഹീറോ ആണോ?
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
8: 91.7.
9: യു ആർ ലിസണിംഗ് ടു
8: മോർണിംഗ് സവാരി
10: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

ഒരു ഇന്ത്യൻ പ്രണയഗത എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. പ്രദീപിന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മണി മച്ചിങ്ങൽ അഭിയുടെ മെസ്സേജ് ഉണ്ട്. വിജയൻ ആർ എസിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജിംഗ് വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഏതായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഡേ ആണ് കേട്ടോ. അതിനെക്കുറിച്ച് അടുത്ത മണിക്കൂറിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിക്കാം. അതിന് മുന്നോടിയായിട്ട് പറയാനായിട്ടുള്ള കാര്യം, വാട്സപ്പിൽ ഫോൺ നമ്പർ പങ്കുവെക്കാതെ നമ്മൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനും പുതിയ ഗ്രൂപ്പുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാനും പറ്റിയാലോ, അങ്ങനെ ഒരു സംഭവം വരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപയോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വാട്സപ്പ് യൂസർ നെയിം എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ തന്നെ മറ്റുള്ളവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സഹായിക്കുന്ന യൂസർ നെയിം ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഉടൻ തന്നെ നമുക്ക് അരികിലേക്ക് ഈ ഒരാഴ്ചകൾക്കുള്ളിൽ തന്നെ ഉപയോക്താക്കൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂസർ നെയിം മുൻകൂട്ടി റിസർവ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം എത്രമാത്രം ആളുകളാണ് വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. 3 ബില്യണിലധികം ആളുകൾ യൂസ് ചെയ്യുന്ന വാട്സപ്പിലെ പേരുകൾ തമ്മിൽ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ യൂസർ നെയിം റിസർവ് ചെയ്യാനുള്ള ഒരു അവസരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ പതിപ്പിൽ സെറ്റിംഗ്സിലെ അക്കൗണ്ട് ഓപ്ഷനിൽ യൂസർ നെയിം തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ട യൂസർ നെയിം നൽകി നമുക്ക് ഈ ഒരു പുതിയ ഫീച്ചർ ഉപയോഗപ്രദമാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇതിലൂടെ അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് യൂസർ നെയിം ഉപയോഗിക്കുമ്പോൾ ഉപയോക്താക്കളുടെ ആ ഒരു പ്രൈവസി കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്നുള്ള രീതിയിലാണ് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ സെർച്ച് ചെയ്യാനോ മറ്റുള്ളവരുടെ യൂസർ നെയിമുകൾ ബ്രൗസ് ചെയ്യാനോ ഉള്ള സൗകര്യമൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ കൃത്യമായിട്ടുള്ള യൂസർ നെയിം മറ്റുള്ള ആളുകൾ അറിഞ്ഞിരിക്കണം. കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇത് അറിയുന്നവർക്ക് മാത്രമേ നമ്മളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ ഫീച്ചർ വരുന്നതോടുകൂടി യൂസർ നെയിം ഉപയോഗിച്ച് മെസ്സേജ് അയക്കുമ്പോൾ ഫോൺ നമ്പർ ചിലപ്പം കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമുക്ക് നിലവിലുള്ളൊരു യൂസർ നെയിം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതേ യൂസർ നെയിം വാട്സപ്പിൽ ഉപയോഗിക്കാനായിട്ട് ക്രിയേറ്റർമാർക്ക് ചിലപ്പം സാധിക്കും. അതുപോലെ ചെറിയകിട ബിസിനസ് സ്ഥാപനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കും അതേ സെയിം യൂസർ നെയിം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് വാട്സപ്പിലും യൂസ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകും. യൂസർ നെയിം തിരഞ്ഞെടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേക യൂസർ നെയിം ജനറേറ്റർ സൗകര്യമൊക്കെ ഒരുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അടുത്ത ഏതാനും ഒരു മാസങ്ങൾക്കുള്ളിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടായിരിക്കും വാട്സപ്പ് ഈ ഒരു ഫീച്ചർ നമ്മളിലേക്ക് എത്തിക്കുക. ഓരോ രാജ്യത്തും ഫീച്ചർ വരുന്ന സമയത്ത് ഉപയോക്താക്കൾക്ക് വാട്സപ്പിലൂടെ തന്നെ അതിനൊരു അറിയിപ്പ് ലഭ്യമാകും എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അപ്ഡേറ്റുകൾ കൂടി ഇന്നത്തെ സോഷ്യൽ മീഡിയ ഡേയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് ബർത്ത്ഡേയോ, ഇന്ന് June 30 ഡിയർ വൺസിൻ്റെ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു നല്ല വിഷസ് കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. 5000 009 17 എന്ന നമ്പറിലേക്ക്. കേൾക്കുന്നത് ബാഹുബലി 1 വിജയ് യേശുദാസൊക്കെ ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery.
3: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു Radio Suno.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: ദിസ് ഈസ് മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി.
9: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
13: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
14: Just feel like you're home.
0: Chennai beats.
15: Tamil head of the hour.
16: In the art of podumakkolanda

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: രംഗച്ചടം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി
4: ഓടി മക.
5: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.
5: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി,
0: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM. You are listening to Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ജൂൺ 30 തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെതർലൻഡ്സ് ആണോ മൊറോക്കയാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആയി വരുന്നതേ ഉള്ളൂ. തീരുമാനമായിട്ടില്ല, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെനാൽറ്റിയിലേക്ക് മാച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വാശിയേറുന്ന പോരാട്ടങ്ങളൊക്കെ നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പി ഒ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നാട്ടിലേക്ക്
7: പോകാം.
1: അങ്ങനെ നമ്മളിന്ന് ചോദിച്ച് ചോദിച്ച് എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കവിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കവിയൂർ എന്ന് പറയുന്ന സമയത്ത് കവിയൂർ പൊന്നം ആ ഒരു പേരായിരിക്കും നമുക്ക് ഏറ്റവും അധികം ആദ്യം മനസ്സിലേക്ക് വരിക, അല്ലെ? കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ മണിമലയാറിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കവിയൂർ എന്ന് പറയുന്നത്. ഈ കവി തിരുവല്ല താലൂക്കിലെ മണിമലയാറിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കവിയൂർ എന്ന് പറയുന്നത്. ഈ

5000917 എന്ന നമ്പറിലേക്ക് കവി എന്ന് പറയുന്ന വാക്കിൽ തുടങ്ങുന്ന മറ്റേതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മെസ്സേജിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തിൻ്റെ ഒരു കൗതുകത്തെക്കുറിച്ച് കൂടി ഞാനിങ്ങനെ വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും മധ്യേ നെടുമുടിയിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ട്, ചെമ്പക്കുളം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം. പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകളും അല്ലെങ്കിൽ തെങ്ങിൻ തോപ്പുകളും ഒക്കെ അതൊക്കെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. വള്ളംകളിക്ക് ഭയങ്കര പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ചെമ്പക്കുളം. തച്ചൻ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ നമുക്ക് ഓർമ്മ വരുന്നു അല്ലേ, ചെമ്പക്കുളം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അവിടെയുള്ള മറ്റൊരു പ്രദേശമുണ്ട് കേട്ടോ, ആ സ്ഥലത്തിൻ്റെ പേര് നടുഭാഗം എന്നാണ്. എന്താണ് ഈ സ്ഥലത്തിന് നടുഭാഗം എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെടുമുടി പഞ്ചായത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ സ്ഥലത്തിന് നടുഭാഗം എന്ന് പറയുന്ന പേര് കിട്ടിയത്. അങ്ങനെ ഉള്ള കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങളാണ് പി ഒ ബോക്സിൽ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. കവിയൂര് പോലെ കവി കൂട്ടി മറ്റേതെങ്കിലും സ്ഥലപ്പേരുകളുണ്ടോ, നടുഭാഗം പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ തന്നെ ഒരു വിഷസ് കുറച്ച് സമയങ്ങൾക്ക് മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ച ആളുടെ പേരില്ല, ഹാപ്പി ബർത്ത്ഡേ എസ് കെ അഖിബുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. എനിവേ, വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെ ഹൃദയം നിറഞ്ഞ സ്പെഷ്യൽ പിറന്നാൾ ആശംസകൾ കൂടി, ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മളും വിഷ് ചെയ്യാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് നെസജി. മൊറോക്കോ നെതർലാൻഡ്സ് മരണ മാച്ചിൽ നെതർലൻഡ്സ് വീണു, ആഫ്രിക്കൻ ഫുട്ബോൾ ശക്തി മൊറോക്കോ മാസ് മരണ മാസ് എന്ന് പറഞ്ഞിട്ട് ദ റിനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരത്തിനാണ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയല്ലേ. നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു എന്താ പറയുക, നെതർലൻഡ്സ് മൊറോക്കോ മത്സരം ഒരു ഒരു മരണ മാച്ച് തന്നെ ആയിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിച്ച കാര്യമാണ്. പലരും കാണാൻ കാത്തിരുന്നൊരു മത്സരം കൂടിയായിരുന്നു അത്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള മത്സര കാഴ്ചകളും ഒക്കെയായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൂടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഡേ ആണ് കേട്ടോ. അപ്പം അതിൻ്റെ ചില വിശേഷങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുണ്ട്. അത്തരം വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി ഇതാ നിങ്ങൾക്കരികിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. കൂടെ ഞാൻ ചോദിച്ച പോലെ തന്നെ കവി എന്ന് പറയുന്ന വാക്കിൽ തുടങ്ങുന്ന മറ്റേതെങ്കിലും സ്ഥലപ്പേര് അല്ലെങ്കിൽ നടുഭാഗം പോലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും അറിയാം എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന പാട്ട് 4 ജൂലൈ എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടുണ്ടല്ലോ, ഒരു വാക്ക് മിണ്ടാതെ. ആ പാട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദാ ഇങ്ങനെ പ്ലേ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സവാരിയിൽ ഞെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. June 30th ചൊവ്വാഴ്ച ദിവസമാണ്. കേട്ട് കേട്ട് നമുക്കൊരുമിച്ച് കൂട്ടുകൂടാവും.

0: ഫെബ്രുവരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
5: Hi, this is Nivin Poli.
6: You're listening to Radio Suno.
5: Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: വാട്ടർ ബെല്ല് കേട്ടാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ ഞാനിങ്ങനെ കവിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ കവി എന്ന് പറയുന്ന വാക്കിൽ തുടങ്ങുന്ന മറ്റേതെങ്കിലും സ്ഥലം നാട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്ന സമയത്ത് ശിവയുടെ മെസ്സേജ് ഉണ്ട്. ശിവ പാലക്കാട് ഭാഗത്ത് അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്. കാവിൽപ്പാട് എന്ന് പറയുന്ന ഒരു സ്ഥലം പാലക്കാട് ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. രാജേഷ് കവിയൂർ, കവിയൂരിനെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് രാജേഷ്. നെക്സ്റ്റ് നൌഷാദിന്റെ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മൊറോക്കോ ജയിച്ചു, ഓക്കെ തീരുമാനമായി, ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് നൌഷാദ് അയച്ചു വന്നിട്ടുള്ളത്. ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജ് ഉണ്ട്. അബിൻ തോമസ് മെസ്സേജ് ചെയ്യുന്നു. സനൽജി കുറച്ച് സ്ഥലങ്ങളുടെ പേര് എനിക്ക് അയച്ചിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്ത് കവിളിപ്പറമ്പ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മലപ്പുറത്ത് കവിളിയാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഒരു പുള്ളി വലിയ പ്രശ്നമില്ലെങ്കിൽ കവടിയാറും സെറ്റാക്കാം എന്ന് പറയുന്നുണ്ട്. ഗൂഗിളിനേക്കാളും ബെസ്റ്റ് മെറ്റായി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം അങ്ങനെ കിട്ടിയതാണല്ലേ, അടിപൊളി, സൂപ്പർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരില്ല. അദ്ദേഹം പറയുന്നത് കവിയൂർ മാഹി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എന്ന് പറയുന്നു. തിരുവല്ലയിലും കവിയൂരുണ്ട്. ഇനിയിപ്പോൾ അവിടെയും അങ്ങനെ ഒരു കവിയൂരുണ്ടോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഓക്കെ, അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അപ്ഡേറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞു. ഇന്ന് സോഷ്യൽ മീഡിയ ഡേ ആണ്. സോഷ്യൽ മീഡിയ ഡേ എന്ന് പറയുന്ന സമയത്ത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ദിവസം പെട്ടെന്ന് നമുക്കിപ്പോൾ ആലോചിക്കാനായിട്ട് പറ്റുന്നില്ല. ഇന്നലെ ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വായിച്ച സമയത്ത് പത്രം വായിക്കുന്നതിനെ കുറിച്ചുള്ളൊരു പോസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വായിച്ചു വന്ന സമയത്ത് കമൻറ്റ് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് വായിച്ച് കമൻറ്റ് വായിക്കുന്ന ഒരു ശീലമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയ ഡേയിൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാര്യം, സോഷ്യൽ മീഡിയ നമ്മളെ കൂടുതൽ കണക്റ്റഡ് ആക്കിയോ അതോ കൂടുതൽ അകറ്റിയോ, എന്താ അഭിപ്രായം? സോഷ്യൽ മീഡിയ നമ്മളെ ലോകത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണോ ചെയ്ത്, അതോ അടുത്തിരിക്കുന്നവരിൽ നിന്നും നമ്മളെ കുറച്ച് അകറ്റുവാണോ ചെയ്തത്? എന്താണ് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജിലൂടെ നിങ്ങളുടെ മറുപടികൾ തരാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ നേരത്തേക്ക് റീലുകൾ പറയുന്നത് 2 മിനിറ്റ് 2.5 മിനിറ്റ് ഒക്കെ വരെ പോകാം, ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങനെയൊക്കെ പറയായിരുന്നു. പിന്നെ അത് വന്നിട്ട് 1 മിനിറ്റ് താഴെ അല്ലെങ്കിൽ 1 മിനിറ്റ് മതിട്ടോ, അത് കൂടുതൽ നമ്മൾ റീലിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള ചർച്ചകളായി. അത് കഴിഞ്ഞ് ഇപ്പം നേരെ തിരിച്ചൊരു 15 സെക്കൻഡൊക്കെ മതിട്ടോ, അതിൽ കൂടുതലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 15 സെക്കൻഡൊക്കെ ആണെങ്കിൽ പോലും ആ റീല് ചിലപ്പോൾ കുറച്ചുകൂടെ ആളുകളിലേക്കൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിൽക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് ഈ പറഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ നമ്മളെ അത്ര പിടിച്ചിരുത്തുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ കാണില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണോ? നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ ശരിക്കും നല്ല രീതിക്ക് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഒരു സ്ക്രോളിൽ നിന്നും അടുത്ത സ്ക്രോളിലേക്ക് പോകാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു അറ്റൻഷൻ സ്പാൻ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്താണ് സോഷ്യൽ മീഡിയ ഡേയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ ആഗ്രഹമുണ്ട്. വിളിച്ചോളൂ 444-444-917 ലേക്ക്.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: home. Chennai beats
8: Tamil head of the hour
9: in the art of podumakkolanda

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're പൂവെല്ലാം ഉൻവാസം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. സ്വർണലതയുടെ മനോഹരമായിട്ടുള്ള ശബ്ദത്തിലാണ് ആ പാട്ട് കേട്ടത് കേട്ടോ. ആ പാട്ടിനെ വെച്ച് ചില തമിഴ് പാട്ടുകളുടെ വരികൾ ഇങ്ങനെ ഭയങ്കര കൗതുകം നൽകുന്ന വരികളൊക്കെ ഞാനിപ്പോൾ ആ പാട്ടിങ്ങനെ കേട്ടപ്പോൾ ശ്രദ്ധിക്കുകയാണ്. അതിലൊരു ലാസ്റ്റ് ഒരു വരി വരുന്നുണ്ട്, ഞായർക്കും തിങ്കൾക്കും ദൂരമില്ലേ എന്ന് പറയുന്ന രസമുള്ളൊരു വരി കൂടി ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ എന്നാലും പാട്ടും വിശേഷങ്ങളും ആയിട്ടിങ്ങനെ കേട്ടു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, ഇന്ന് സോഷ്യൽ മീഡിയ ഡേ ആണല്ലോ, അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളെ കൂടുതൽ ലോകത്തോട് അടുപ്പിച്ചോ അതോ നമ്മളുടെ അടുത്തിരിക്കുന്നവരിൽ നിന്നും നമ്മളെ അകറ്റുവാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ എന്നുള്ളത് ചോദിച്ചു വന്ന സമയത്ത് നമ്മളുടെ കൂടെ ഇന്ന് ആദ്യം ജോയിൻ ചെയ്യുന്നത്
7: മഞ്ജു ആണ്.
6: മഞ്ജു എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഒരു പ്രശ്നമല്ല, എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ അതൊക്കെ. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഭയങ്കര സന്തോഷമുള്ള ആളാ. ഓക്കെ, അപ്പൊ എന്താ അഭിപ്രായം?
7: സോഷ്യൽ മീഡിയ ആക്ച്വലി രണ്ടും കറക്റ്റ് ആണ്. എന്താന്ന് വെച്ചാല് ഒന്ന് നമ്മളെ മൊത്തത്തിലൊരു വളരെ എന്താ പറയാ ഒരു എല്ലാത്തിനും നമ്മൾ അകറ്റിയിട്ട് നമ്മള് എന്താ പറയാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല, എല്ലാം ഇതിലുണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്യും. ബട്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം പത്രത്തിൽ നിന്നല്ല അല്ലാതെ തന്നെ പല ഇൻഫർമേഷൻസ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പറയണെങ്കിൽ രണ്ടും ഒരുപോലെയാണ്. എന്താന്ന്
6: വെച്ചാൽ
7: ഈക്വലാണ്, അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അകറ്റി വളരെ കോർണറാക്കുന്നുണ്ട് നമ്മളെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഇൻഫർമേഷൻസ് നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട്. നമുക്ക് രണ്ടും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ചിലപ്പോ ഫാമിലീസിലൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വഴക്കൊക്കെ ഉണ്ടാവും.
6: എന്താണെന്ന്
7: വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്, വീട്ടില് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ ടൈമില്ല, അങ്ങനെ ഒരു പ്രശ്നവും അതിലുണ്ട്. എന്നാലും രണ്ടും ഈക്വലാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
6: ഓക്കെ, താങ്ക് യു മഞ്ജു.
7: ഓക്കെ, ബൈ ബൈ.
6: മഞ്ജു ആയിരുന്നു സംസാരിച്ചത്. മഞ്ജു പറഞ്ഞത് ഈക്വലി ആയിരിക്കാം, കാരണം നമുക്ക് ലോകത്ത് നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ പറയാറുണ്ട് പൊതുവെ നമ്മൾ ഈ കൂടുതൽ ഓവറായിട്ട് കാര്യങ്ങൾ അറിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഇങ്ങനെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. കാരണം ഓവർ ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ആവശ്യത്തിൽ വേണ്ടതിലധികം കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ അറിഞ്ഞു പോകുന്നുണ്ടാകാം എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ഷെയർ ചെയ്യാം. മഞ്ജു പറഞ്ഞത് എപ്പോഴും വിളിക്കുന്ന ഒരു വിഷമമുണ്ട്. ഇല്ല കേട്ടോ, നിങ്ങൾ വിളിച്ചില്ലെങ്കിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാവുന്നത്. ഓക്കെ, താങ്ക് യു മഞ്ജു, താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിച്ച അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിൽ ഇനിയും വിളിക്കുക. നമ്മൾ സംസാരിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഇക്കാര്യത്തിൽ? സോഷ്യൽ മീഡിയ ഡേയിലാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, വിളിക്കുക കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കൗതുകങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിനെ കണക്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ തന്നെ വിളിക്കാം. 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഞാൻ ശ്രദ്ധിച്ചത്, ഈ റീൽസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ റീൽസ് ഷെയർ ചെയ്ത് കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാവും, ശരിയല്ലേ? നമ്മൾ ഒരാൾക്ക് അത്രമാത്രം റീൽസ് ഒക്കെ ഷെയർ ചെയ്യും, ആൾ മൈൻഡ് പോലും ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമം വരും. അത് മാനസികമായിട്ട് നമുക്കൊരു സങ്കടം തരുന്ന കാര്യം കൂടിയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ ചുറ്റിപ്പറ്റി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ ലോകത്തോട് നമ്മളെ കൂടുതൽ അടുപ്പിച്ച് അടുത്തിരിക്കുന്നവരിൽ നിന്ന് നമ്മളെ കുറച്ച് അകറ്റിയിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അതോടൊപ്പം തന്നെ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ ശരിക്കും കുറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ക്രോളിൽ നിന്ന് നമ്മൾ അടുത്ത സ്ക്രോളിലേക്ക് പോകാൻ സെക്കൻഡുകൾ മാത്രം മതിയല്ലോ. അപ്പം നമ്മളുടെ ആ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നതും നല്ല രീതിയിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വിളിച്ചു പറയാം. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ എനിക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറിൽ നമ്മൾ ആ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നതായിരിക്കും സുനോ അപ്ഡേറ്റ്സിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-9417, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് എനിക്ക് അയച്ചാൽ മതി, 500-00-917 എന്ന നമ്പറിലേക്ക്. ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട്.

0: Sono. Radio Sono. 91.7 FM. Radio Sono. Qatar's happiness frequency. Radio Sono. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: Naseem Surgical and Medical Center.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ, അൽക്കൂർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മുതൽ 4 വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസായിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത് ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
2: Naseem Surgical and Medical Center. Appointment ഗൾക്കായി വിളിക്കൂ 444-111-133.
4: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You're listening to Morning Safari. Morning Safari.
2: Only on Radio Suno

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സുനു അപ്ഡേറ്റ്സ്. സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂലൈ 18 ശനിയാഴ്ച വരെ അൽ മർക്കിയ സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്ത് താൽക്കാലിക ഗതാഗത നിയന്ത്രണം. അൽ ഖരാഫ പ്രദേശത്തെ അൽ ഹമാം ഇന്റർചേഞ്ചിന് സമീപമുള്ള അൽ മർക്കിയ സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്താണ് നിയന്ത്രണം. അതേസമയം ഇതിനു ചുറ്റുമുള്ള റോഡുകൾ ഗതാഗതത്തിനായി തുറന്നിരിക്കും. ഞായർ മുതൽ വ്യാഴം വരെ രാത്രി 12 മുതൽ പുലർച്ചെ 5 വരെയും വെള്ളിയാഴ്ച പുലർച്ചെ 2 മുതൽ രാവിലെ 10 വരെയും ശനിയാഴ്ച പുലർച്ചെ 2 മുതൽ രാവിലെ 7 വരെയുമാണ് സമയം. വേനൽ കടുത്തതോടെ പ്രഖ്യാപിച്ച പ്രവൃത്തി സമയവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഖത്തർ തൊഴിൽ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ 4048264 എന്ന ഹോട്ട്ലൈൻ നമ്പറിലൂടെയോ info@mol.gov.qa എന്ന ഇമെയിൽ വിലാസത്തിലൂടെയോ അറിയിക്കാം. സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിലാണ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം അനുവദിച്ചത്. ഇന്ത്യയിലേക്ക് പോകുന്നവർക്ക് എയർ സുവിധാ ഫോം നിർബന്ധമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ത്യൻ എംബസി. ഇന്ത്യയിലേക്ക് പോകുന്ന എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരും തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപായി ഓൺലൈൻ വഴി ഹെൽത്ത് സെൽഫ് ഡിക്ലറേഷൻ ഫോം നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ എത്തുന്നതിന് 24 മുൻപ് വരെ ഈ ഫോം ഓൺലൈനായി സമർപ്പിക്കാം. ലോകകപ്പ് റൗണ്ട് 32 കരുത്തരായ നെതർലൻഡ്സിനെ അട്ടിമറിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ. ലോകകപ്പ് ഫുട്ബോളിൽ 4 ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാജയപ്പെടുത്തി പരാഗ്വേയും പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിനായിരുന്നു പരാഗ്വേയുടെ വിജയം. ഇന്നലെ നടന്ന ആവേശ പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ. 1-2 ബ്രസീലിന്റെ ത്രസിപ്പിക്കുന്ന വിജയം.
1: സുനോ അപ്ഡേറ്റ്സ്. This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ 6 തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
2: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ 6 ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
1: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Let's play football.
1: Football Mania.
2: ഈ ലോകകപ്പിൽ ഏറ്റവും വൈറലായി മാറിയ ആഘോഷം വൈക്കിംഗ് റോ. നോർവേ ആരാധകരുടെ ഈ സെലിബ്രേഷൻ ലോകത്തിന്റെ ശ്രദ്ധ വലിയ രീതിയിൽ തന്നെ നേടിക്കഴിഞ്ഞു. നോർവേയുടെ പ്രശസ്തമായ വൈക്കിംഗ് പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സെലിബ്രേഷന്റെ തുടക്കം. സമുദ്രയാത്രകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഈ തുഴച്ചിൽ ആഘോഷം ഇന്ന് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. നോർവേ സെനഗൽ മത്സരത്തിന് ശേഷം നോർവേ ടീമംഗങ്ങൾ ഒന്നിച്ച് വൈക്കിംഗ് റോ ആഘോഷം ഒരുക്കിയത് ആരാധകരുടെ ആവേശം കൂട്ടി.
6: Let's play football.
1: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
4: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഹായ്, ഇത് വിജയബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് വേൾഡ് സോഷ്യൽ മീഡിയ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ പല വശങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റാണ്. June 30th, ചൊവ്വാഴ്ച ദിവസമാണ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങൾ ചോദിച്ചും കേട്ടും അറിഞ്ഞും വരുന്ന സമയമാണ്. സോഷ്യൽ മീഡിയ നമ്മളെ ലോകത്തോട് കൂടുതൽ അടുപ്പിക്കുകയല്ലേ ചെയ്തത്? അതോ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തിരിക്കുന്നവരിൽ നിന്നും നമ്മളെ അകറ്റിയിട്ടുണ്ടോ എന്നുള്ള പല അഭിപ്രായങ്ങൾ നമ്മൾ ചോദിച്ചു വരുമായിരുന്നു. അതോടൊപ്പം നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ എത്രമാത്രം, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ആ ഒരു അറ്റൻഷൻ സ്പാൻ എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട്, അതിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എന്താണ്. ഈ പറഞ്ഞ പോലെ തന്നെ റീൽസ് അയക്കുന്നത് ഒരു ലവ് ലാംഗ്വേജ് ആയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല പല വശങ്ങൾ നമ്മൾ സംസാരിച്ച് വരുന്ന സമയമാണ്. നമ്മളുടെ കൂടെ രണ്ടു പേര് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കേൾക്കാം.
8: ഞാൻ സോമിന. ഏതൊരു മീഡിയ ആയാലും അത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാവരും അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോഴും എനിക്ക് പറയാനുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ്. ബിക്കോസ് ഒരുപാട് പേര് ഫേമസ് ആയതും ഒരുപാട് ന്യൂസ് നമ്മളിലേക്ക് എത്തുന്നതും കുട്ടികളുടെ കാര്യങ്ങളായാലും ഒക്കെയും നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പൊ റീസെന്റ്ലി തന്നെ. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു,
7: അറിയുന്നുണ്ടായിരുന്നില്ല.
8: യെസ്, പല കാര്യങ്ങളും ഇപ്പം പബ്ലിക്കിലേക്ക് എത്തുന്നത് പോലും സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്.
7: മാത്രമല്ല, അത് ഒരാൾ പലരുടെയും ജീവിത മാർഗമായി തന്നെ മാറിക്കഴിഞ്ഞു.
8: യെസ്, ഇപ്പൊ നാട്ടിലെ തന്നെ സോഷ്യൽ മീഡിയ ഒരു ഇൻകം സോഴ്സ് ആയിട്ടുണ്ട്.
7: പിന്നെ ഉറപ്പായിട്ടും എല്ലാവരും അതൊരു പാർട്ട് ടൈം ജോബായിട്ടോ അല്ലെങ്കിൽ അത് മെയിൻ ജോബായിട്ടോ ഒക്കെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
8: ഒരു ബിസിനസ്, ഒരു ബിസിനസ്സിന് എത്രമാത്രം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയുള്ള ഏതൊക്കെ കമ്പനീസ് പോലും നമ്മൾക്ക് ഇപ്പൊ അറിയാവുന്നുണ്ട്.
7: എന്തായാലും താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
8: താങ്ക് യു സോ മച്ച്.
7: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
9: സോഷ്യൽ മീഡിയയിൽ ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് കൂടുതൽ അകലത്തിരിക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് ആശയവിനിമയം
7: എളുപ്പമാകും
9: നടത്താൻ പറ്റും. അതുകൂടാതെ നമ്മള് എല്ലാ വിവരങ്ങളും കാര്യങ്ങളും പങ്കുവെക്കാൻ പുതിയ സുഹൃത്തുക്കളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് കൂടുതലായി കഴിഞ്ഞാലും ഇത് ഒരു പ്രശ്നമാണ്. എന്താന്ന് വെച്ചാല് പിന്നെ നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം വന്നോണ്ടിരിക്കുന്ന സമയമാണ്. ഒരാൾക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് അയാളിപ്പോ നേരത്തെ നിശ പറഞ്ഞതുപോലെ മെസ്സേജ് അയച്ചിട്ട് അയാൾ കണ്ടിട്ടില്ലെങ്കിൽ മുന്നേ എപ്പോഴും എപ്പോഴും ക്വിക്ക് ആയിട്ട് റെസ്പോണ്ട് തന്നോണ്ടിരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മെസ്സേജ് കാണുന്നതെങ്കിൽ
7: നമ്മള്
9: പിന്നെ ഒരു നാലാളെ കൂടെ പിന്നെ പെട്ടെന്ന് അവളെ കാണുന്ന സമയത്ത് നമ്മളതിന്റെ മൈൻഡ് ചെയ്യില്ല. ഏഷ്യം വെച്ചിട്ടൊക്കെ സംസാരിക്കും. അപ്പൊ അവൻ ഇങ്ങനെ ചോദിക്കാം, എന്താണ് എന്താ പ്രശ്നം? ആ കുഴപ്പമൊന്നുമില്ല, അല്ല പഴയ പോലെ ഒന്നല്ലല്ലോ, ഇപ്പൊ ഭയങ്കര തിരക്കേ
7: പോലും കാണൂല.
9: അപ്പൊ അവന് അവന്റേതായ പേഴ്സണലായിട്ട് കുറെ തിരക്കുകളിൽ പെട്ടുകൊണ്ടായിരിക്കും നമ്മളെ നമ്മളെക്കാട്ടും വലിയ പ്രശ്നത്തിൽ ഇരിക്കുന്നത് കഴിഞ്ഞാൽ. നമ്മളെ ചെറിയൊരു സാധനം നമ്മൾ അയച്ചിട്ട് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ ഒഴിവാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്, അടികൂടി ആൾക്കാരുണ്ട്. ആ നിസ പിണക്കുകളൊക്കെ സംഭവിക്കും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ശരിക്കും കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട സംഭവമാണ്.
7: രണ്ടു തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടു. അതിൽ എനിക്ക് തോന്നുന്നു ആദ്യം വിളിച്ച ആള് പറഞ്ഞ പോലെ തന്നെ ബിസിനസ് എത്രമാത്രം, ബിസിനസ്സിലേക്ക് എത്രമാത്രം സോഷ്യൽ മീഡിയ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. 5000917 എന്ന നമ്പറിലേക്ക്. കേൾക്കുന്നു അടുത്ത പാട്ട്, കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും എപ്പോഴും ഒരു ഭയങ്കര ഒരു ഫ്രഷ് ഫീല്, എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു പാട്ടാണിത്.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunil. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. സഫാരിയിൽ 10, 20, 30 തുടങ്ങിയ തറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
2: ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ June 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
1: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: എല്ലാം കുടിച്ചോ?
5: വെള്ളം കുടിച്ചോ?
4: വെള്ളം കുടിക്കുന്ന
5: പല ടീമുകളും വെള്ളം കുടിച്ചു, അതും സംഭവിച്ചിട്ടുണ്ട്.
4: ആ സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വെള്ളം കുടിക്കലിന്റെ കാര്യത്തിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാണ്. അതായത് ഓറഞ്ച് ഫ്ലേവർ ആയിട്ടുള്ള ജ്യൂസുകൾ ഉണ്ട്. ജ്യൂസുകൾ നമുക്കറിയാലോ, ഈ പാക്കറ്റിലൊക്കെ വന്നിട്ട് അത് ഫ്രീസറിൽ വെച്ചിട്ട് അത് ഫ്രോസൺ ആക്കി മാറ്റുന്നു, കട്ടയാക്കി മാറ്റിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഇടുന്നു, എന്നിട്ട് രണ്ട് സ്ലൈസ് നാരങ്ങ
5: ഇടുന്നു,
4: കണ്ടു അതില് സ്പ്രൈറ്റോ സെവനപ്പോ ഒഴിക്കുന്നു. ഞാൻ ഇന്ന് അത് ആലോചിച്ചുള്ളൂ, അത് ഉണ്ടാക്കി
5: കുടിക്കണം.
4: അപ്പൊ എന്തായാലും വെള്ളം കുടിക്കുമ്പോ പല തരത്തിലും വെള്ളം കുടിക്കാം. ഇനി വെള്ളം കുടിപ്പിച്ച കഥകൾ.
5: അതിന് മുൻപായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. ഇപ്പൊ ചില സോഷ്യൽ മീഡിയ ചില സമയത്ത് നമ്മളെ വെള്ളം കുടിപ്പിച്ചു കളയും, കാരണം ഇന്ന് വേൾഡ് സോഷ്യൽ മീഡിയ ഡേ ആണ്. അപ്പൊ നമ്മളിങ്ങനെ പല പല വേർഷൻസ് ഇങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. സോഷ്യൽ മീഡിയക്ക് ഒരു വശം മാത്രമല്ലല്ലോ, പല വശങ്ങളിൽ സംസാരിച്ചു വന്ന് സോഷ്യൽ മീഡിയ കൂടുതൽ നമ്മളെ കണക്ട് ആക്കുവാണോ, അതോ നമ്മൾ അടുത്തിരിക്കുന്നവരിൽ നിന്നും കൂടുതൽ അകറ്റിയിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ റീൽസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ സ്ക്രോൾ ചെയ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, റീൽസ് ഷെയർ ചെയ്യുന്നത് ഒരു ലവ് ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ടോ, അങ്ങനെ പല വശങ്ങൾ സംസാരിച്ചു വന്നപ്പോ ഇനി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരാൾ കൂടി നമ്മളുടെ കൂടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് ആളുടെ ഒപ്പീനിയൻ എന്ന് കേൾക്കാം.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
6: സുമേഷ് ആണ്.
5: സുമേഷ് പറയൂ, എന്തിന്റെ വിശേഷം? സുഖാണോ?
6: സുഖായിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട്?
5: ഓ, ഇവിടെയും കുഴപ്പമില്ല, ഇങ്ങനെ അടിപൊളിയായി തട്ടിമുട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് അഭിപ്രായം?
6: ഇന്നത്തെ ടോപ്പിക് ശരിക്കും നല്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ നല്ലൊരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ.
5: അതെ അതെ അതെ അതെ.
6: രാവിലെ തന്നെ ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ പറഞ്ഞ ആ ഒരു ടോപ്പിക്ക് തന്നെ ടൈറ്റിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ തൊട്ടടുത്തുള്ള ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിനകത്തിരുന്ന് അറിയുന്നുണ്ട്, പക്ഷെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അല്ല, വീട്ടിനകത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ മക്കള് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തില് തൊട്ടടുത്തിരുന്ന ഒരു കുട്ടി വിശന്നിരുന്നാൽ നമ്മൾ അറിയും, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയും, അവന് ഉടുക്കാനോ ഉണ്ണാനോ അല്ലെങ്കിൽ അവനോ ഒന്നും ഇല്ലെങ്കിലും നമുക്കറിയാം, അവന്റെ ഇമോഷൻസ് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ആ ഇമോഷൻസ് അറിയില്ല, അത് കംപ്ലീറ്റ്ലി അവര് ആ ഒരു സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിപ്പോയി. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യമില്ലേ, നമ്മുടെ എന്താണ് ഈ റീൽസിന്റെ കാര്യം പറഞ്ഞത്, വർഷങ്ങളായിട്ട് അതായത് 15, 20, 30 വർഷങ്ങളായിട്ട് കൂടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും വർഷം കൂടെ നടന്നിട്ട് നമുക്ക് അറിയാതെ പോയിട്ട് ചില റീൽസിന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ ഒരു ജീവിതം മൊത്തം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് മനുഷ്യൻ. നമ്മള് കണക്റ്റഡ് അറിയാമോ ആ ഒരു പർട്ടിക്കുലർ കാര്യം വരുമ്പോഴത്തേക്ക്? റിയാലിറ്റിയിൽ നമ്മളത് ജീവിക്കുന്നില്ല എന്നുള്ള അറിയുന്നില്ല എന്നുള്ളതാണ് ഇമോഷൻ. ആ ഇമോഷൻ അത് ലൈഫിലോട്ട് പ്രാക്ടിക്കൽ ആവുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. നമ്മൾ അതിനെ പാസ് ചെയ്യുന്നു, പക്ഷെ അത് ലൈഫിലോട്ട് അതിനെ പകർത്തുന്നില്ല. ആ ആൾ അതിനെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുന്നത്, അതായത് ആ ആളിനെ എങ്ങനെ ഉണ്ടാക്കാം അടുത്ത സാധനം ചിന്തിക്കുന്നത്.
5: അതുകൊണ്ട്
6: അത് ശരിയാണ്, നമ്മൾ ലോകത്തുള്ള കാര്യങ്ങൾ അറിയുന്നു, പക്ഷെ നമ്മൾ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വളരെ.
5: എന്നാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സുമേഷ്.
6: താങ്ക് യു.
5: ബൈ ബൈ.
4: വലിയ കാര്യം അദ്ദേഹം പറഞ്ഞത്. സംഭവം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ചിച്ചുള്ള ഒരു പാത്രം വീണാ പോലും ചിലപ്പോൾ നമ്മൾ അറിയില്ല, അതും റീൽസ് കൊണ്ടുപോകും.
5: പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ നെഗറ്റീവ് വശങ്ങളുണ്ടെങ്കിൽ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ പലരുടെയും ഒരു ഒരു ജീവിത മാർഗമായിട്ടോ അല്ലെങ്കിൽ ലോകം പലരെയും അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ്.
4: സോഷ്യൽ മീഡിയ റീൽസിലൂടെയാണ് അറിഞ്ഞത്.
5: അതെ,
4: ഞാൻ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ ബ്രസീൽ ജപ്പാൻ മാച്ച് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ മാത്രമേ ആവുന്നുള്ളൂ അല്ലേ, പക്ഷേ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫാൻ ഫൈറ്റുകളുടെ എത്ര റീൽസ് നമുക്ക് കാണാൻ
5: പറ്റും.
4: ആ രാത്രി അവരെ ഉറങ്ങുന്നതിന് മുമ്പേ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു.
5: അതാണ്
4: പറഞ്ഞ പോലെ, നിസ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ടും
5: സോഷ്യൽ മീഡിയക്ക് സാധിച്ചു. മാത്രമല്ല, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ വന്ന മാറ്റങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ നമുക്ക് എത്രമാത്രം പേജുകളെ അറിയാം, എത്രമാത്രം കമ്പനികളെ അറിയാം, എത്രമാത്രം ബ്രാൻഡുകളെ അറിയാം, അതൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. ലോകത്തെ നമ്മൾ അറിഞ്ഞു. എന്നുള്ളതാണ്.
4: ഈ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നൊരു വലിയ ട്രെൻഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആദ്യമൊക്കെ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡലിനെ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അംബാസിഡറിനെ വെക്കുന്നു, അങ്ങനെ വെച്ച് പ്രൊമോട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ അവരുടെ ഏതൊരു സ്ഥാപനമാണെങ്കിലും ശരി, അതൊരു സർവീസ് ആണെങ്കിലും ശരി, പ്രൊഡക്ഷൻ ആണെങ്കിലും ശരി, പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ആ കമ്പനിയുടെ MDമാരോ ഡിസിഷൻ മേക്കേഴ്സോ റീൽസിലും വീഡിയോയിലും വന്നിട്ട്
5: അവര്
4: സംസാരിക്കും. ഞങ്ങൾക്ക്
5: അവർക്കായിരിക്കും ഒരു കമ്പനിയെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ഉള്ളിൽ നിന്ന് പറയുക.
4: എന്ത് സംശയത്തിനും മറുപടി അവരുടെ
5: ബ്രാൻഡ്
4: അംബാസിഡർ മോഡലും പഠിപ്പിച്ചതേ
5: പഠിപ്പിച്ചേ പറയില്ല, പക്ഷെ ഇവർ ഉള്ളിൽ നിന്ന് പറയും എന്നുള്ള വ്യത്യാസമുണ്ട്. സാജിദ് പറയുന്നത് നല്ല വശം മാത്രം പറയും, എന്താ ഇത്ര നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നാണ് സാജിദ് ബിൻ യൂസഫ് ചോദിക്കുന്നത്.
4: ആക്ച്വലി
5: നമ്മളെ കേൾക്കുന്നവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടു, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കുമല്ലോ.
4: അഞ്ച് വിരലും അഞ്ച് സൈസിലല്ലേ സാജിദ്,
5: അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ പല വശങ്ങളെ മുകളിലേക്ക് വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
4: ഓക്കെ, ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങളുടെ ചിന്തകൾ ചേർക്കാവുന്നതാണ്. ഈ സമയം രസികൻ മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നു. സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്, June 30 ചൊവ്വാഴ്ച ദിവസം. ഇത് മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. കൂടെയുണ്ട് നിസയും അപ്പുണ്ണിയും.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hello, this is Aishwarya Lakshmi.
4: You are listening to
5: Radio Suno.
3: Radio Suno 91.7.
6: You're listening to
7: Morning Sabah.
6: Morning Sabah.
8: Only on Radio Suno 91.7.

0: Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like
6: you're home. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. June 30th ചൊവ്വാഴ്ച ദിവസമാണ്. ഇപ്പം പലരും അവധിക്ക് പോകുന്ന ദിവസങ്ങൾ, അവധിയിലേക്ക് പ്രവേശിക്കുന്നു, വെക്കേഷനായിട്ട് പ്ലാൻ ചെയ്ത് അതിൻ്റെ പാക്കിങ്ങും സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവധി കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്ന ആളുകളുണ്ടാവും.
7: അതെ അതെ.
6: അപ്പം അങ്ങനെ അവധി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഓഫീസിലൊക്കെ ചില ആളുകളുണ്ടാവും, കുറേ സാധനങ്ങളുമായിട്ട്
7: വരുന്ന ആൾക്കാർ.
6: ഇനി തന്നെ അവർക്കൊരു 30 കിലോ ഒക്കെ ആയിരിക്കും വെയിറ്റ് ഉണ്ടാവുക, കൊണ്ടുവരാൻ പറ്റുക. അതിലൊരു 10 കിലോ
7: ഒക്കെ
6: നമുക്ക് വേണ്ടി സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യം.
7: തീർച്ചയായും
6: ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഓഫീസിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സിജിൽ.
7: അതെ അതെ.
6: സിജിൽ കണ്ണൂരിൽ നിന്നും ആ കണ്ണൂർ സമ്മാനപ്പൊതിയും സ്നേഹപ്പൊതിയും പലഹാരപ്പൊതിയും
7: കല്യാശ്ശേരിയിൽ നിന്നും
6: കല്യാശ്ശേരി പലഹാരപ്പൊതി
7: കല്യാശ്ശേരിയുടെ മുഴുവൻ സ്നേഹവും
6: അതെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്.
7: ഞങ്ങളെല്ലാം ചുറ്റും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു പൊട്ടിച്ചിടാൻ വേണ്ടി.
6: അതായത് ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോ നിസ പറഞ്ഞ
7: പുളിവാരൽ അവരുടെ ഏരിയയിൽ മാത്രമുള്ള ഒരു പലഹാരമാണ്
6: അത്. പഴമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക പലഹാരം
7: പുള്ളിയുടെ ലുക്കിലിരിക്കും. പുള്ളിയില്ല, നീളമുള്ള
6: പുളിവാരൽ.
7: ആ പുളിവാരൽ
6: പുളിവാരൽ. ഓക്കെ, ആ പഴം നിസയ്ക്ക് കൊണ്ടുവന്നു.
7: അതൊരു ഒരു പലഹാരം
6: പലഹാരം. ഞാൻ ആവശ്യപ്പെട്ടത് ഒരു ഫ്രൂട്ട് ആയിരുന്നു.
7: ഓക്കെ,
6: ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇന്ത്യൻ ചെറി ഉണ്ടല്ലോ, നാട്ടിലൊക്കെ കിട്ടുന്ന ചെറിപ്പഴം അതാണ് അതെ. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു നൊസ്റ്റാൾജിയ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഓരോ നാടിന്റെ നൊസ്റ്റാൾജിയ പറയാറില്ല. ഈ ചെറിപ്പഴം ഇപ്പൊ എറണാകുളം ജില്ലയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ചിലപ്പോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ കല്യാണ വീട്ടില് പെണ്ണും ചെറുക്കനും ഒക്കെ കല്യാണ വീട്ടിലേക്ക് വന്ന് കഴിയുന്ന സമയത്ത് ചിലപ്പോ ചെറുക്കന്റെ വീട്ടിൽ നിന്നും പെണ്ണിന്റെ വീട്ടിൽ നിന്നും ഒക്കെ ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ അത് കല്യാണക്കുടി കൂടുക എന്നാ പറയാ, കല്യാണക്കുടി വന്നു എന്നാ പറയാ. അപ്പൊ അവര് വരുന്ന സമയത്ത് ഈ മറ്റേ പൈനാപ്പിളിലൊക്കെ ഈ ചെറുപ്പഴം അലങ്കരിക്കും.
7: കളറുള്ള കോമ്പിനേഷൻ ആണ്,
6: പൈനാപ്പിളില് ഒക്കെ ചെറുപ്പഴം അലങ്കരിച്ചിട്ട് അത് വരുന്നവർക്ക് കൊടുക്കും. ഈ പെണ്ണും ചെറുക്കനും എല്ലാവരും പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് ഈ ഈ ഇത് കൊടുക്കും. അപ്പൊ എല്ലാവരും ഓരോ ചെറുപ്പഴം കൊടുക്കും,
7: കഴിക്കും.
6: പിന്നെ ഈ മറ്റേ ചന്ദനം പോലെ തന്നെ കളപം അത് കലക്കിയിട്ടുണ്ടാവും, അതിങ്ങനെ ഒരു കുറിയായിട്ട്
7: ഇടുകയും ചെയ്യും.
6: അപ്പൊ ഈ കുറിയുള്ളവരെ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും, അത് അവര് ചെറുക്കന്റെ വീട്ടിൽ നിന്നോ പെണ്ണിന്റെ വീട്ടിൽ നിന്നോ വന്നവരായിരിക്കും. എനിക്ക് തോന്നുന്നു
7: അതിനൊക്കെ വേണ്ടിയിട്ടാണ്
6: അത് ചെയ്തിരുന്നത്, കാരണം അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, തിരിച്ചറിയണം അവര് നമ്മുടെ ഗസ്റ്റ് ആണ്,
7: അവരെ അതുപോലെ
6: നോക്കണം. അത് അതിന് വേണ്ടിയിട്ടായിരുന്നു, അതിന്റെ സയൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു.
7: അപ്പൊ
6: എന്തായാലും ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു ഓർമ്മ വരുന്നുണ്ട്, എന്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ്, ഇപ്പൊക്കെ മാറിയിട്ടോ, സിസ്റ്റം ഒക്കെ മാറി. ഈ ഒരു ഓർമ്മ വരുന്നുണ്ടോ, അതായത് ഈ പൈനാപ്പിളയിലും ഒക്കെ ചെറുപ്പഴം കുത്തിയിട്ട് അത് മധുരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു
7: പരിപാടി.
6: ഇത് കണ്ടത് ഓർമ്മയിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ്
7: അയക്കണേ.
6: 500-00917
7: എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട്
6: 00917
7: എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ്
6: പഠിക്കാം.
7: അത് അന്വേഷിച്ചു പഠിക്കാനുള്ള സമയം കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട്

0: അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
1: അപ്പൊ
2: തീർച്ചയായിട്ടും നമുക്ക് എല്ലാം ഏറെക്കുറെ ഇതുവരെയുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ബ്രസീൽ, പരാഗ്വേ, മൊറോക്കോ, അങ്ങനെ എല്ലാവരും അവരുടെ അടുത്ത ഒരു ഘട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു മത്സരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. എനിക്കൊന്ന് ഇന്ന് വൈകിട്ട് 8 മണിക്ക് നമ്മൾ ഐവറി കോസ്റ്റ് നോർവേ
1: മത്സരം
2: കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മത്സരം ഫ്രാൻസ് സ്വീഡൻ
1: മത്സരമായിരിക്കും
2: കിട്ടുക. നാളെ ഒരു പക്ഷേ അത് 12 മണിക്കായിരിക്കും സമയം വരുന്നത് എന്നുള്ളതുണ്ട്. പിന്നെ മെക്സിക്കോ ഇക്വഡോർ വരുന്നുണ്ട്, അതും ഒരു വെളുപ്പിനെയാണ് കേട്ടോ, 4 മണി സമയമാണ് വരുന്നത്. പിന്നെ ഇംഗ്ലണ്ട് കോംഗോ, ആ ഒരു മത്സരവും 7 മണിക്കായിരിക്കും നമുക്ക് നാളെ കിട്ടാനായിട്ട് പോകുന്നത്. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി 11 മണിക്ക് ബെൽജിയം സെനഗൽ മാച്ച് കൂടി നമ്മളെ വെയിറ്റിംഗ് ആണ്.
1: ബെൽജിയം സെനഗലൊക്കെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മത്സരമാണ്.
2: അതെ, പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ സാധ്യത ഞാൻ വിചാരിച്ചു, സാധ്യത എന്താ കമന്റ് ചെയ്യാത്ത, ഓക്കെ, ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ട് കപ്പെടുത്തത് കപ്പെടുത്ത് ചിലവുമായി ഞങ്ങൾ വരാട്ടോ യുവർ ഓഫീസിന്.
1: സാധ്യത വരണം
2: വരണം, നിങ്ങൾ വരണം
1: വരണം വരണം, ഇന്ത്യ ചൂടൻ.
2: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആണ് ഏത് ടീമാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന്റെ ആ ഒരു മാച്ചിനായിട്ട് നമ്മളതൊരു ഈസി മാച്ച് ആവാനുള്ള സാധ്യതകളുണ്ടോ നമുക്ക് നോക്കാം. മത്സരമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും ചിലപ്പം ഇംഗ്ലണ്ടിന് കുറച്ചുകൂടെ മുൻതൂക്കമുള്ള ഒരു മത്സരം തന്നെയാണ് എന്നുള്ളതാണ്.
1: അപ്പൊ എന്തായാലും കടുക്കുന്ന മത്സരങ്ങൾ, കടുത്ത മത്സരങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും ഇന്നലത്തേക്ക് മത്സരത്തിന്റെ ഒരു സൗന്ദര്യം നമ്മൾ
2: ശരിക്കും നമ്മൾ ആസ്വദിച്ചില്ലേ. ബ്രസീൽ ജപ്പാൻ മത്സരം ഈ പറഞ്ഞ പോലെ തന്നെ
1: അല്ല, ഞാൻ ഇങ്ങനെ മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ആദ്യത്തെ ഏകദേശം ഒരു 10-13 മിനിറ്റോളം ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ജപ്പാന്റെ കാലില് പന്തെത്തിയത് പോലും. അപ്പൊ പക്ഷെ അവരുടെ ഒരു പരിശ്രമം ഭയങ്കര എന്താ
2: പറയുന്നത്,
1: ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നന്നായി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. കാരണം കരുത്തരായ മറ്റ് പ്ലേയേഴ്സാണ് ബ്രസീലിന്റെ
2: ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ടീം.
1: അതെ, അവരോടാണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്.
2: അല്ലെ, ആദ്യ ഗോൾ അടിച്ചപ്പോ തന്നെ നമ്മളൊന്ന് ഞെട്ടിപ്പോയി എന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞാലേ കോച്ച് വേഴ്സസ് കോച്ച് ആയിരുന്നുകൊണ്ട് തന്ത്രങ്ങൾ പെട്ടെന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ബ്രസീൽ അവരുടെ എന്താ പറയാ ആധിപത്യപൂർണമായിട്ടുള്ള ത്രസിപ്പിക്കുന്ന വിശ്വരൂപം എടുത്തുകൊണ്ട്
1: ആ യാത്ര
2: അങ്ങനെ അവർ അവസാനിപ്പിച്ചു എന്നുള്ളത്.
1: ഷൈജു ഏട്ടന്റെ ഒരു കമന്ററി ഉണ്ട് അതില്, നല്ല രസമായിട്ടുള്ള ഒരു സാധനം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്.
2: എനിക്കത് ഈ ഡയലോഗ് ആണ്, എന്താണ്
1: ജോർജ് സാറിന്റെ ഡയലോഗ്.
2: പക്ഷെ എനിക്കത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞ സങ്കടം തോന്നി. പാവം ജപ്പാൻ, എനിക്ക് അത്രയും വേണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു.
1: ഷൈജുന്ന് എന്നെ വിളിച്ച ചോദിക്കുക. സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കാണ്. ഇത് മോർണിംഗ് സവാരിയാണ്.

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: കൺമണിപ്പൂവേ കണ്ണാടി പൂവേ.
4: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: തൃശ്ശൂർ പൂരം കണ്ടിരുന്നു.
1: ഓക്കെ, എന്തായാലും ഇംഗ്ലണ്ട് ഫാൻ ആയിട്ടുള്ള സാജിദ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അടിച്ചത് 61 ഗോളുകളായിരുന്നു. അത് ഓൾറെഡി ഹാരി കെയ്ൻ മറികടന്നു. 70 ഗോളായി കെയ്ൻ. മെസ്സിയുടെ ഒരു സീസണിലെ ബെസ്റ്റ് 73 ഗോളുകളായിരുന്നു. ഇനി 3 ഗോളുകൾ കൂടി അടിച്ചു കഴിഞ്ഞാല് അതിനെ തൂക്കും. ഓക്കെ, അങ്ങനെ പറ്റിയ ടീമും കിട്ടിയിട്ടുണ്ട്. ഒരു 10 വർഷം ബയൺ, ഒരു 10 വർഷം മുന്നേ അതിലായിരുന്നെങ്കിൽ എന്തൊക്കെ കാണാമായിരുന്നു. ബിറ്റ്വീൻ തീർന്നില്ല ഈ വേൾഡ് കപ്പിലെ 3 ഗോളുകൾ. ടോട്ടൽ വേൾഡ് കപ്പ് ഗോൾസ് 11 ആയിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഓൾ ടൈം സ്കോറർ ഇൻ വേൾഡ് കപ്പ് ആണ് ഹാരി കെയ്ൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫുട്ബോൾ മാനിയ സ്പെഷ്യൽ ഹാരി കെയ്ൻ ആയിരുന്നു.
0: തീർച്ചയായിട്ടും ഇതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഹാരി കെയ്ൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് സാജിദ് ഇങ്ങനെ അവര് പ്ലെയറെ കുറിച്ചിട്ട് എത്രയൊക്കെ എല്ലാം മനസ്സിലുണ്ട് അവരുടെ.
1: അതാണ്
0: ഈ ഇംഗ്ലണ്ട് ഫാൻസിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, അവര് ഭയങ്കര ഹാർഡ് കോർ ആണ്,
1: ഭയങ്കര ഫാൻസ് ആയിരിക്കും.
0: ജർമ്മൻ ആണെങ്കിലും
1: പക്ഷെ ജർമ്മൻകാരിന്ന് സങ്കടമായി
0: എന്ന് മാത്രമല്ല,
1: എന്റെ പപ്പയ്ക്ക് വിഷമമായി.
0: സങ്കടമായി എന്ന് മാത്രമല്ല, ഇന്ന് വെളുപ്പിന് കേരളത്തിലെ പല കോഴിക്കോടുകളിലും കോഴിക്കോടുകളിലെയും പൂവൻ കോഴി കഴിച്ചു. പുതിയ ഫ്ലെക്സ് ബോർഡ് വന്നപ്പോ ജർമ്മനാ അല്ലയോടാ,
1: അയ്യോ ഇനി അങ്ങനെ കാണണല്ലേ.
0: കേരളത്തിൽ മാത്രം,
1: ഞാൻ അതിനകത്ത് എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ലോകത്ത് എന്ത് സംഭവിച്ചാലും, ലോകത്ത് ഏതൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും അതുമായി കണക്ട് ചെയ്യുന്ന ഒരു മലയാള സിനിമയോ മലയാള ഡയലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ മലയാള സിനിമയെ കുറിച്ച് എല്ലാരും അത്ര മനോഹരമാണെന്ന് പറയുമ്പോ ഞാൻ വിചാരിക്കുന്ന കാര്യം ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ മലയാള സിനിമ എന്തുണ്ടായിക്കോട്ടെ എന്ത് സാഹചര്യത്തിലും നമ്മുടെ
0: വീഡിയോ
1: ചെയ്യാനുള്ള
0: കണ്ടന്റ്
1: റെഡിയാണ് എന്നുള്ളതാണ്. അതാണ് ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂടുതൽ ഇനിയിപ്പൊ നേരെ നമുക്ക് നമ്മുടെ സൂചനകളിലേക്ക് ഒന്ന് കടക്കേണ്ട സമയമാണ്.
0: ഹൈഡൻ സീക്കിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം.
1: ഓക്കെ, കൊച്ചി മെട്രോ ഒരു സൂചനയാണ്.
0: കൊച്ചി മെട്രോ
1: ഒരു സൂചന, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. 2019 ഈ സിനിമ റിലീസ് ആയത്.
0: 2019 റിലീസായ ചിത്രം കൊച്ചി മെട്രോ ഒരു സൂചനയാണ്.
1: പിന്നെ പറയാൻ പറ്റുന്നത് എൽദോ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്.
0: ഓക്കെ,
1: എൽദോ
0: 2019 തന്നെയാണോ അത്
1: അല്ലേ? അതെ അതെ അതെ, ഒക്ടോബറിൽ റിലീസായ സിനിമയാണ്.
0: ഏതാണ് സിനിമ? വളരെ എളുപ്പത്തിലുള്ള സൂചന,
1: സിനിമ കിട്ടൂ എന്നുള്ളത്
0: ചില സംഭവ വികാസങ്ങളുമായിട്ട് കണക്ട് ചെയ്തു പോകാവുന്ന ഒരു സിനിമ കൂടിയാണ്,
1: കാരണം ഇന്ന് ഇന്നത്തെ ഡേ അതാണല്ലോ.
0: അതെ,
1: അപ്പൊ അതും കണക്ട് ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ രണ്ട് വശങ്ങളെ കുറിച്ച്, ഇനിയൊന്നും പറയണ്ട.
1: ഓക്കെ, ഏത് മൂവി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്കൂ കേട്ടോ.
0: ഓക്കെ, മെസ്സേജുകൾ അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിലെ സൂചനകളിൽ നിന്നും ആ സിനിമ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പുതിയ മുഖം മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നു.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: വെട്ടം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഇപ്പൊ നമ്മുടെ സാജിദിന്റെ മെസ്സേജ് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്
1: എന്താണ്,
0: കുമ്പളങ്ങി നൈറ്റ്സിലെ ഒരു ഡയലോഗാണ്, എത്രയായിട്ട് ഒരു മെനയാവുന്നില്ലല്ലോ സജി എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് സാജിദ് പറയുന്നത് ഇത് എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ, ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒരു വലിയ പ്ലെയറാണ്, ബട്ട് ഒരു ഹൈപ്പ് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റനെ കുറിച്ചാണ് സാജിദ് ഭായി പറയുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും പക്ഷേ ഈ ഹാരി കെയ്ൻ എന്ന് പറയുന്ന പ്ലെയർ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു താരാണല്ലേ, അതിഗംഭീരമായിട്ടുള്ള എന്താ പറയാ കളി മികവ് പുറത്തെടുക്കുന്ന
0: ഒരു
1: പ്ലെയർ ആണ്.
0: കഴിഞ്ഞ ദിവസം നമ്മുടെ ഫുട്ബോൾ മേനിയിൽ അദ്ദേഹത്തിന് നമ്മള്
1: വളരെ ഡീറ്റെയിൽ ആയിട്ട്
0: സംസാരിക്കുകയും,
1: ഇത് ചിലപ്പോ ഓരോ താരങ്ങൾക്കനുസരിച്ച് അതിന്റെ ഒരു ഹൈപ്പിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബ്രസീലിയൻ ഇതിഹാസമായിട്ടുള്ള താരം അദ്ദേഹം കുറച്ചാളും പറഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് വേൾഡ് കപ്പിലേക്കും അല്ലെങ്കിൽ ഒരുപാട് മത്സരങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എത്തി, പക്ഷെ എനിക്ക് റൊണാൾഡോനെ പോലത്തെ ഒരു മാസ് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു അത് ഓരോ വ്യക്തി അനുസരിച്ചും അവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് അവരുടെ സ്റ്റോറി അനുസരിച്ച് പല കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരിക്കും.
0: അതൊരു വലിയ സംഭവമാണ് അല്ലെ, ഈ ലൈഫ് സ്റ്റോറി ഇതുമായിട്ട്
1: ഭയങ്കര കണക്റ്റഡ് ആണ്. ഈ ലൈഫ് സ്റ്റോറിക്ക് ഭയങ്കര ചില ആളുകളുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക്
0: കുറെ
1: ജേണി ഉണ്ട്, വിമർശനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു വരുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ പറയാ നമുക്കല്ലെങ്കിൽ അങ്ങനെ വരുന്നവരെ ഒരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ,
0: ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ
1: എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും.
0: അവരോടുള്ള ഒരു ആരാധനയും അവരോടുള്ള ഒരു ഇഷ്ടത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വ്യത്യസ്തമായിട്ട് മൂന്ന് സൂചനകളാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. 2019 റിലീസായ ഒരു ചിത്രം, കൊച്ചി മെട്രോയുമായിട്ട് ഈ സിനിമയ്ക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ട്.
1: ഓക്കെ, എൽദോ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ്.
0: ഓക്കെ, ഇന്നത്തെ ദിവസവും ഈ സിനിമയെ കണക്ട് ചെയ്യുന്നു.
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം July 3 നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, July 3 7 നമ്മുടെ 974 ബീച്ചിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു കമ്മ്യൂണിറ്റി ഈവെന്റ് അല്ലെങ്കിൽ ഈവനിങ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. എ നൈറ്റ് അണ്ടർ ദി സ്റ്റാർസ് എന്ന പേരിലാണ് ഈ ഒരു ഇവന്റ് വരാനായിട്ട് പോകുന്നത്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി സായാഹ്നം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒത്തുചേരാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം 3 ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം ഫേസ് പെയിന്റിംഗ് ഉണ്ട്, സ്ക്രീനിംഗ് ഉണ്ട്, ഫിലിം സ്ക്രീനിംഗ് ഉണ്ട്, സ്റ്റോറി ടെല്ലിംഗ് സെഷൻസ് ഉണ്ട്, ഒരു പ്രത്യേക കുടുംബ സംഗമം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. ടിക്കറ്റ് മൂലമാണ് പ്രവേശനം ഉള്ളത്. 6 താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. 14 താഴെയുള്ള കുട്ടികൾക്ക് 15 റിയാലാണ് നിരക്ക്. മുതിർന്നവർക്ക് 35 റിയാലാണ് നിരക്ക്. VIP വാഹനം ബീച്ചിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് 150 ആയിരിക്കും ഈടാക്കുക.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഇവന്റിനും വലിയൊരു വിജയാശംസകൾ നമ്മളും അറിയിക്കുകയാണ് കേട്ടോ.
1: അതെ,
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഈ പാട്ട് പറയാതല്ലേ.
1: അതെ, പൂച്ചൂടവ മൂവിയിലെ പാട്ട്. മനോ, അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഹലോ, ഞാൻ അനുസിതാര.
7: അനുസിതാര,
8: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സമയം 9 കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കാണ്. റേഡിയോ സെനോ 91.7 എഫ് മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
8: അങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഓക്കെ, ആരൊക്കെയാണ് മെസ്സേജ് അയച്ചത്? തമാശയാണോ മൂവി എന്ന് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തമാശയും വികൃതി മാറിപ്പോകും
7: അല്ലേ,
8: പെട്ടെന്ന് പേരുകൾ കൊണ്ടാണോ എന്തോ അത് മാറിപ്പോകുന്നൊരു മൂവിയാണ്. അതിൽ കൃഷ്ണയുടെ റൈറ്റ് ആൻസർ ഉണ്ട്, അഖിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ചന്ദ്രു റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, അത് നമ്മുടെ വികൃതിയാണ് എന്ന് ഇഫ്തിഹാറുദ്ദീൻ പറയുന്നു. മുഹമ്മദിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ നാസിൽ മെസ്സേജ് ചെയ്യുന്നു, ജസ്റ്റേച്ചി അസി ഫരീസാദ് കുഞ്ഞൽദോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അൻസൽ ഹബീബിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്.
7: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും പ്രത്യേക സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഈ June 30 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിസ്സയോട് ഒരു കാര്യം ചോദിക്കാൻ,
8: എന്താണ്
7: ഇന്നത്തെ പ്ലേലിസ്റ്റിൽ ഭയങ്കര നൊസ്റ്റാൾജിയാണല്ലോ.
8: ആണോ, അങ്ങനെ തോന്നി?
7: ഭയങ്കര ഹിറ്റ് പാട്ടുകൾ.
8: ഞാൻ വന്ന ഉടനെ ഉറക്കത്തില് പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്ത് അതിന്റെ ആകാൻ സാധ്യതയുണ്ട്.
7: ഓക്കെ, അപ്പൊ ഇനി കേൾക്കാൻ
8: പോകുന്നു. സനൽജിയുടെ ഒരു മെസ്സേജ് ഉണ്ട്,
7: കുട്ടനാട്ടിലെ വിശേഷമായിരിക്കും
8: അല്ല. എന്തോ കേട്ടപ്പോ അത് ആശാന്റെ കാല് തല്ലി പിടിക്കാൻ വന്നവരാണോ എന്ന് തോന്നി. പിന്നെ ആശാന്റെ കാലത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വീഡിയോ എടുത്ത് സത്യാവസ്ഥ മനസ്സിലാക്കാതെ പോസ്റ്റ് ചെയ്യുന്ന വികൃതികളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? അപ്പൊ ആശാന്റെ ആ കാലഘട്ടമായിരുന്നു ബെസ്റ്റ് കാലഘട്ടം. മെറ്റ വന്നതുകൊണ്ട് എന്താ എളുപ്പം, എന്തോ ക്യാരക്ടർ ഒന്ന് ടൈപ്പ് ചെയ്യാൻ അന്നേരം കിട്ടും സിനിമ ഏതാണെന്നുള്ളത്. ഓക്കെ, ഗൂഗിൾ ആണെങ്കിൽ ചില നേരം നമ്മളെ വഴിതെറ്റിക്കുമെന്ന് പറയുന്നുണ്ട്. അബൂബക്കർ കറക്റ്റ് ആണ് കേട്ടോ, വികൃതി തന്നെയാണ് നമ്മൾ ഇന്ന് ഒളിപ്പിച്ചു വെച്ച മൂവി.
7: ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ സൂചനകളും ഉത്തരങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. അടുത്തതും ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കേൾക്കുമ്പോ നാട്ടിലേക്ക് അങ്ങ് പോയി.
8: അതാണ്
7: ഉത്സവപ്പറമ്പ്, പെരുന്നാൾ,
8: ഗാനമേളകള്
7: എന്ന് നമ്മള് മ്യൂസിക്കൽ കൺസേർട്ട് അല്ല, ഒന്നുമല്ല, ഗാനമേള. അപ്പൊ എല്ലാവർക്കും ടാറ്റാ,
8: ബൈ ബൈ. എന്താ സ്പെയിനെ കുറിച്ച് പറയാന്നല്ലേ, പറയാം, നമ്മള് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും.
7: ദിവസങ്ങളിൽ കിടക്കുമല്ലേ,
8: പറയും.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
0: Now available on
1: Uridu TV channel number 911.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: You're listening to Morning Safari.
0: Only on Radio Suno 9.

0: This is home delivery only on Radio Sunoh 91.7 FM. Sunoh updates.
1: Sunoh updates ലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂലൈ 18 ശനിയാഴ്ച വരെ അൽ മർക്കിയ സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്ത് താൽക്കാലിക ഗതാഗത നിയന്ത്രണം. അൽഗരാഫ പ്രദേശത്തെ അൽ ഹമാം ഇന്റർചേഞ്ചിന് സമീപമുള്ള അൽ മർക്കിയ സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്താണ് നിയന്ത്രണം. അതേസമയം ഇതിനു ചുറ്റുമുള്ള റോഡുകൾ ഗതാഗതത്തിനായി തുറന്നിരിക്കും. ഞായർ മുതൽ വ്യാഴം വരെ രാത്രി 12 മണി മുതൽ പുലർച്ചെ 5 മണി വരെയും വെള്ളിയാഴ്ച പുലർച്ചെ 2 മണി മുതൽ രാവിലെ 10 മണി വരെയും ശനിയാഴ്ച പുലർച്ചെ 2 മണി മുതൽ രാവിലെ 7 മണി വരെയുമാണ് സമയം. വേനൽ കടുത്തതോടെ പ്രഖ്യാപിച്ച പ്രവൃത്തി സമയവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഖത്തർ തൊഴിൽ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ 404-88-264 എന്ന ഹോട്ട്ലൈൻ നമ്പറിലൂടെയോ info@mol.gov.qa എന്ന ഇമെയിൽ വിലാസത്തിലൂടെയോ അറിയിക്കാം. സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിലാണ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം അനുവദിച്ചത്. ഇന്ത്യയിലേക്ക് പോകുന്നവർക്ക് എയർ സുവിധ ഫോം നിർബന്ധമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ത്യൻ എംബസി. ഇന്ത്യയിലേക്ക് പോകുന്ന എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരും തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപായി ഓൺലൈൻ വഴി ഹെൽത്ത് സെൽഫ് ഡിക്ലറേഷൻ ഫോം നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ എത്തുന്നതിന് 24 മണിക്കൂർ മുൻപ് വരെ ഈ ഫോം ഓൺലൈനായി സമർപ്പിക്കാം. ലോകകപ്പ് റൌണ്ട് 32 കരുത്തരായ നെതർലൻഡ്സിനെ അട്ടിമറിച്ച് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ. ലോകകപ്പ് ഫുട്ബോളിൽ 4 തവണ ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാജയപ്പെടുത്തി പരാഗ്വേയും പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിനായിരുന്നു പരാഗ്വേയുടെ വിജയം. ഇന്നലെ നടന്ന ആവേശ പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ. 1-2 ഗോളുകൾക്കായിരുന്നു ബ്രസീലിന്റെ ത്രസിപ്പിക്കുന്ന വിജയം.

0: ഒരുപാട് വർഷങ്ങളായി നിരവധി സിനിമകളിൽ ഈ ഒരു ചിരിക്കുന്ന മുഖം നമ്മൾ കണ്ടിട്ടുണ്ട്. And now we have that smiling face in front of us. So happy and welcome, welcome, Neena Kurup. Yeah,
1: thank you, thank you, thank you.
0: അതെ, എനിക്ക് ചേച്ചി എന്ന് വിളിക്കാൻ തന്നെ എന്തോ എന്നാലും യു സ്റ്റിൽ ലുക്ക് സോ യങ്.
1: എന്റെ പകുതിയിലെക്കാട്ടും താഴെ വയസ്സെന്ന് എനിക്കറിയാം.
0: ബട്ട് ചേച്ചി പറയാലോ, ഒരുപാട് നാൾക്ക് ശേഷമായിരിക്കും ചിലപ്പോ ഖത്തറിലേക്ക് വരുന്നത്.
1: 20 years ശേഷം.
0: 20 years. How is it?
1: See, 20 years back ഉള്ള ഖത്തർ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, സോ പിന്നെ ബാക്കിയുള്ള പല ജിസിസിലെ പല കൺട്രീസും പോയതുകൊണ്ട് എന്റെ ഒരു ഫീൽ എല്ലാം സെയിം ആയിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ ഈ 4 ദിവസമായി ഞാൻ ഇവിടെ ഉണ്ടായി. ഇന്ന് വേണം കുറച്ച് കാണാൻ, അപ്പോഴായിരിക്കും എനിക്ക് സത്യത്തിൽ മനസ്സിലാവുക. പക്ഷെ അന്നത്തെ ഖത്തർ എനിക്ക് തീരെ ഓർമ്മയില്ലാത്തതുകൊണ്ട് ദിസ് ഇസ് ലൈക്ക് മൈ ഫസ്റ്റ് വിസിറ്റ് ടു ഖത്തർ.
0: അടിപൊളി. എന്തായാലും വി ആർ ഓൾസോ സോ ഹാപ്പി
1: ബിക്കോസ്
0: സീൻ ഇൻ സോ മെനി മൂവീസ്. അതിപ്പോ എനിക്ക് തോന്നുന്നു യുവർ ടീനേജ് കാലങ്ങൾ മുതൽ, അല്ലെങ്കിൽ ഒരു യങ് ഒരു കൈൻഡ് ഓഫ് ആ സമയം മുതൽ ഓരോരോ ഭയങ്കര മോഡേൺ വേഷങ്ങളിൽ തുടങ്ങി അവിടുന്ന് പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഓരോ സീരിയലിലെ ഇടയ്ക്ക് വെച്ച് പോയി വീണ്ടും സിനിമകളിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ലോങ് ജേർണി തന്നെയാണ്. ലുക്കിംഗ് ബാക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറീസ് മൈൻഡിൽ ഉണ്ടാവും അറിയാം, അതിലേക്കൊക്കെ നമ്മൾ പോവാണ്. പക്ഷെ സ്റ്റാർട്ടിങ് വിത്ത് ആദ്യത്തേത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിലേക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ഒരു ചെറിയൊരു കാമിയോ പോലെ ചെയ്തു ഓടി വന്ന് നോക്കുന്നത്.
1: ഇന്നലെ അതാരോ എനിക്ക് അയച്ചു തന്നു. ആക്ച്വലി അത് കണ്ടിട്ടാണ് എന്നെ ശ്രീധരന്റെ 1st തിരുമുറു എന്ന മൂവിയിൽ ഹീറോയിൻ ആക്കിയത്.
0: ഓക്കെ,
1: ഈ ഗാന്ധിനഗർ ഞങ്ങൾ ആക്ച്വലി ആ ഷൂട്ട് കാണാൻ പോയതായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സും ഞങ്ങൾ മോഹൻലാൽ ഫാൻസ്,
0: ഓക്കെ,
1: ലാലേട്ടൻ ഫാൻസ് ലാലേട്ടനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ അപ്പം ഞങ്ങളോടും 3 പേരോടും ഒന്ന് വന്നിട്ട് ഈ ഒരു ഷോട്ട് നിക്കോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെയ്തതാണ്. പക്ഷെ ഞാനൊരു ഫിലിമിന്റെ ക്യാമറയുടെ മുന്നിൽ ആദ്യം അപ്പിയർ ചെയ്തത് സത്യത്തിൽ കാറ്റത്തെ കിളിക്കുടു വന്ന സിനിമയിലാണ്.
0: ഓക്കെ,
1: കാറ്റത്തെ കിളിക്കുടു രേവതി ലാലേട്ടൻ തന്നെ.
0: അതും ലാലേട്ടനെ കാണാൻ പോയതാണോ?
1: അല്ല, അത് അന്ന് ഈ കാലിക്കറ്റില് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല.
0: ഓക്കെ,
1: അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ അവരായിരുന്നു. അപ്പം ഗംഗാധരൻ, PV ഗംഗാധരൻ, ഗംഗങ്കിള് എന്റെ അച്ഛൻ്റെ ഒക്കെ ഫ്രണ്ടാണ്. അപ്പൊ ഗംഗങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു കൊറേ ഗേൾസ്, കൊറേ ഫ്രണ്ട്സ്, കോളേജിലെ കുട്ടികൾ, അവരുടെ റിലേറ്റീവ്സിനെയും അവരുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ മക്കളെ വിളിച്ചിട്ട് ഈ കോളേജ് അറ്റ്മോസ്ഫിയർ, എഞ്ചിനീയറിംഗ് കാലിക്കറ്റിലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഷൂട്ട്.
0: ഓക്കെ,
1: അപ്പൊ ഈ കോളേജ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊറേ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും ഒക്കെ മക്കളെയാണ് അവിടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഞാൻ എനിക്ക് തോന്നുന്നു ഐ വാസ് ഓൺലി 17 or something.
0: ഓക്കെ,
1: സ്കൂള് കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ, പ്രീ ഡിഗ്രിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. നമുക്കൊരു ട്രിപ്പ് അല്ല, രാവിലെ തന്നെ എല്ലാവരും കൂടെ അവരൊരു ബസ് അറേഞ്ച് ചെയ്തു, അവര് ട്രാൻസ്പോർട്ട് ഉള്ള ആൾക്കാരാണല്ലോ, ബസ് അറേഞ്ച് ചെയ്തു, ഞങ്ങൾ എല്ലാവരും അവിടെ പോന്നു, ഞങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നു. അപ്പം ഐ ഗെസ് സീ സം തിങ്സ് ആർ ഇൻ യുവർ ഡെസ്റ്റിനി അല്ലേ. നമ്മളെ ഈ ഒരു ഫീൽഡിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട്, കാരണം അന്ന് എത്രയോ പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും രേവതിയുടെ കൂടെ നടക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, ലൈക് ലാലേട്ടൻ രേവതിനെ കാണാൻ വരുന്നു, അവര് എന്തോ പിണക്കാണ്. അപ്പം കാണാൻ വരുമ്പോൾ വന്നിട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടി വരുമ്പോ രേവതി മൈൻഡ് ചെയ്യാതെ നടക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ആരാത് ചോദിക്കുന്നുണ്ട്. ഡയലോഗ് വരെ
0: ഉണ്ടായിരുന്നു.
1: അപ്പൊ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പ്രോബബ്ലി ദാറ്റ് വാസ് സപ്പോസ് ടു ബി മൈ ഫ്യൂച്ചർ ഇൻ ദ മൂവീസ്. കാരണം ഇത്രയും പേരുണ്ടായിട്ട് അന്നും എടുത്ത് എന്നോട് പറഞ്ഞു കൂടെ നടക്കാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ നമ്മള് ഗാന്ധിനഗറിൽ ഇയേഴ്സ് ലേറ്റർ, ആക്ച്വലി അത് 4 years, 3 or 4 years later അതിനെ പോയിട്ട്. അതേപോലെ തന്നെ അന്നും അവിടെ കുറെ പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെയാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇതൊന്ന് ചെയ്യുന്നത്. ആ 3 പേരിലാണ് വീണ്ടും എന്നെ സെലക്ട് ചെയ്യുന്നത് ശ്രീധരന്റെ 1st തിരുമുറ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഇനി ശ്രീധരന്റെ ഒന്നാം തിരുമുറവ് അതിലേക്ക് എത്തുമ്പോ ആ ഒരു സിനിമയിലൂടെ ഒരു ഒരു ഫുൾ ഫ്ലെഡ്ജ് ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് അതും മൂന്ന് ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെയാണ്. ത്രൂ ഔട്ട് സീൻസ് മമ്മൂക്ക, ശ്രീനിവാസ് ഏട്ടൻ, അതുപോലെ സുകുമാരി ചേച്ചി, സുരേഷ് ഗോപി, ഇവരെല്ലാവരും ഒരുപോലെ നിൽക്കാണ് ലൈക് ത്രൂ ഔട്ട് മൂവി.
1: ഇന്നസെന്റ് ഏട്ടൻ ഉണ്ടായിരുന്നു.
0: ആ ഇന്നസെന്റ് ഏട്ടൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സത്യത്തിൽ ആ ഒരു സമയത്ത്, ബിക്കോസ് യു ആർ സ്റ്റാർട്ടർ, ആ ഒരു സമയത്ത് ഒരു ബിഗിനർ ആണല്ലോ, പേടിയുണ്ടായിരുന്നോ, തെറ്റിക്കുന്നുണ്ടായിരുന്നോ?
1: ഇന്നത്തെ കുട്ടികളൊക്കെ അവരുടെ കരിയർ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പൊ മൂവീസിലൊക്കെ വരുന്നത്. സോ ദേ ആർ അവര് അവർക്ക് ആക്ട്രസ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ദേ ആർ എക്സൈറ്റഡ് വെൻ ദേ ഡു ദാറ്റ്.
0: ഓക്കേ,
1: അന്ന് മൂവീസ് എന്റെ മൈൻഡിലേ ഇല്ലാത്തൊരു സാധനമായിരുന്നു.
0: ഓക്കെ,
1: മമ്മൂക്കേന മമ്മൂട്ടി അറിയാം, സുരേഷ് ഗോപി, ഇന്നസെന്റ് ഏട്ടൻ, ശ്രീനേട്ടൻ, സുകുമാരി ചേച്ചി, ഇടവേള ബാബു, ഇവരൊക്കെ അറിയെങ്കിലും അതിന്റെ ഒരു ത്രില്, ഞാനിപ്പോ നേരത്തെ ഖത്തറിനെ കുറിച്ച് പറഞ്ഞ പോലെ അതിന്റെ ഒരു ത്രില്ല് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ടായിട്ടില്ലാന്നാണ് സത്യം. അതിന്റെ ഒരു ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ഭാഗ്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്നത്തെ കാലത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല.
0: അപ്പം അത്
1: ഇന്ന് ഞാൻ വിചാരിക്കും ഇന്നായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, മീൻസ് ഐ വുഡ്, ഞാൻ എന്താ പറയാ ബോധം കിട്ടുപോയത് സന്തോഷം കൊണ്ടും എന്താ പറയാ എക്സൈറ്റ്മെന്റും കൊണ്ടും. പക്ഷെ അന്ന് എനിക്കും എന്താ, ഞാൻ എനിക്ക് ആകെ ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താ ഡ്രസ് എന്താണ് ഉള്ളത്. അപ്പൊ പറഞ്ഞു മോഡേൺ, ആ മോഡേൺ ഡ്രസ് ആണ് എനിക്ക് അഭിനയിക്കാം, ഇത്രയേ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് മൈ ക്രൈറ്റീരിയ. അത്രയും സ്റ്റുപ്പിഡ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്.
0: ഓക്കെ, എനിക്ക് ആ മോഡേൺ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ആ ഒരു ക്യാരക്ടറെ നോക്കി കഴിയുമ്പോഴത്തേക്കും നൗ ലൈക് ദ പീപ്പിൾ ഹു ആസ് വാച്ചിങ് ആ ഒരു ഓൾഡ് മൂവി കാണുമ്പോൾ നമ്മൾ പറയും ഓ ഓക്കെ ഈ ഒരു ക്യാരക്ടർ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നാണ്, ബിക്കോസ് ഓഫ് ദാറ്റ് ഷീ ഈസ് ബിഹേവിങ് ലൈക് ദിസ്, അല്ലെങ്കിൽ ആൾക്ക് ഇന്ന ഫുഡ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ബേസിക്കലി ആ ഒരു നേച്ചർ തന്നെ വരുന്ന അതുകൊണ്ടാണെന്ന്. പക്ഷെ അന്നത്തെ കാലത്ത് അത് കണ്ടിരുന്നപ്പോ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്കൊക്കെ എന്തൊരു അഹങ്കാരിയാണ്, എന്തൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് അന്ന് ഉണ്ടായിരുന്നില്ലേ?
1: തീർച്ചയായിട്ടും. ആക്ച്വലി അന്നത്തെ കാലത്ത് ഞാനൊരു അഹങ്കാരിയായിരുന്നു പുറത്തും, ദുഷ്പ്രചരണം ഉണ്ടായിരുന്നു. ഓക്കെ, എപ്പോഴും ഉണ്ടാവല്ലോ അഷ്ടമി, നമ്മള് കുറച്ച് ബോൾഡ് ആയിരിക്കുന്ന കുട്ടികളെ എപ്പോഴും ആൾക്കാർ അങ്ങനെയാണ് കാണുക. അപ്പൊ ഒരു അഹങ്കാരിയായിട്ട് കാണുന്നതുകൊണ്ട് ആർക്കും പലരും എന്നോട് പറഞ്ഞു, എന്റെ അമ്മ വരെ എന്നോട് പറഞ്ഞു ആ നിന്റെ സ്വഭാവം തന്നെയാണ് നീ കാണിച്ചത്. സോ അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞാലും എനിക്കത് പ്രശ്നമില്ലായിരുന്നു. കാരണം ഇത് വീട്ടിനേ എന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്, അഹങ്കാരിയാണ്, അവള് അഹങ്കാരിയാണ്. എന്റെ ചേച്ചിമാരൊക്കെ പറയും, കാരണം എന്റെ തൊട്ട മൂത്ത ചേച്ചി എന്നെക്കാട്ടൊരു 5 years ഡിഫറൻസ് ഉണ്ട്. അപ്പം ഡാഡിന്റെ കുറച്ച് പെറ്റായിരുന്നു ഞാൻ. അപ്പൊ എല്ലാ കാര്യത്തിലും എനിക്കൊരു എനിക്ക് കിട്ടും എനിക്ക് കിട്ടും എന്നുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ ആ അഹങ്കാരം എന്നൊരു ടാഗ് ലൈൻ വാസ് ഫോളോയിങ് മീ ഫോർ മെനി ഇയേഴ്സ്.
0: ഓക്കെ,
1: ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ മൂവി ഓൾസോ. ഐ തിങ്ക് കുറച്ച് കൊല്ലങ്ങളായിട്ടാണ് ഞാൻ അത് നിന്നും മാറി. ഈ അമ്മ വേഷങ്ങളൊക്കെ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ അഹങ്കാരം ഉണ്ടാവില്ലല്ലോ, നമ്മൾ കുറച്ച് സോഫ്റ്റ് ആവണം. ആ വർഷം ആ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ആ ഒരു ടാഗ് ലൈൻ എന്റെ നിന്ന് പോയതെന്ന് എനിക്ക് തോന്നുന്നത്.
0: ഓക്കെ, ബട്ട് ദാറ്റ് ക്യാരക്ടർ അതിന്റെ ആ ലുക്കും ഭയങ്കര രസമാണ്, ഹെയർ സ്റ്റൈലും വേറൊരു തന്നെ ഒരു സംഭവം.
1: അന്നത്തെ കാലത്ത് അതൊരു ഒരു ട്രെൻഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് കാണുമ്പോ ഇതൊക്കെ ആയിരുന്നു എന്റെ ഹെയർ എന്ന് എനിക്കാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ ഐ ലുക്ക് ലൈക്ക് എ റാറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ മൂവിയില്.
0: അങ്ങനെ
1: മെലിഞ്ഞ് അങ്ങനെയായിരുന്നു മുടിയൊക്കെ ഇങ്ങനെ, അന്നത് ഭയങ്കര
0: സംഭവമായിരുന്നു.
1: പിന്നെ

0: അപ്പൊ നമ്മളിങ്ങനെ കുറെ സിനിമകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും എത്രയൊക്കെയാണേലും മീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് പഞ്ചാബി ഹൗസ്
1: ഇറ്റ്സ്
0: ലൈക് ഓൾവേസ്. അതിങ്ങനെ നമുക്ക് കിട്ടിയ ഒരു വലിയ എന്താ പറയാ മൈൽസ്റ്റോൺ.
1: ഇറ്റ്സ് എ ക്രൗൺ ഐ കാരി ഓൺ മൈ ഹെഡ് ഓൾവേസ്. പഞ്ചാബി ഹൗസ് അത് പറയാതെ വയ്യ. എന്റെ തലയിലുള്ള നിങ്ങൾ ആരും കാണാത്ത ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കിരീടമാണ്.
0: ആ ഒരു ഒരു വലിയ മൈൽ സ്റ്റോണിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു?
1: ആക്ച്വലി ആ ഒരു കാലത്ത് ഞാൻ സീരിയൽസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടക്കിടക്ക് എന്റെ കരിയറിൽ ഇപ്പൊ ഞാൻ 39 ഇയേഴ്സ് ആയി വർക്ക്, പക്ഷെ ഇടക്കിടക്ക് ബ്രേക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചിലപ്പം ഒരു 2-3 മാസം വർക്ക് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാണ്. ഞാൻ ഭയങ്കര മടിച്ചാണ്.
0: ഓക്കെ,
1: ഞാൻ ഒരു ട്രോൾ ഉണ്ടല്ലോ ഒരു ഒരു ലേഡീനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ എനിക്ക് മടിയാണ്, എനിക്ക് ജോലി എടുക്കാൻ മടിയാണ്. ഞാൻ അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. എനിക്ക് മടിയാണ്, നിങ്ങൾ ചെറുപ്പക്കാരുമായി പണിയെടുത്തോളൂ എന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അത്ര മടിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ
0: ഇല്ല.
1: ഞാൻ നേരത്തെ നമ്മളത് കോൺവെർസേഷനിൽ പറഞ്ഞേ, ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ വേര് മുളയ്ക്കുന്ന പോലെ ഞാൻ അവിടെ ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെ വേര് മുളച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ താല്പര്യം. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും പുഷ് തന്നിട്ടായിരിക്കും ഞാൻ വീണ്ടും. അപ്പൊ ഞാൻ സീരിയൽസ് മാത്രം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നോട്ട് ഇൻട്രസ്റ്റഡ് മൂവീസ്. മൂവീസ് വരുമ്പോ ഞാൻ പറയും ഞാൻ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല. ആ സമയത്താണ് പഞ്ചാബി ഹൗസ് വന്നത്.
0: ഓക്കെ,
1: അപ്പം അത് ചെയ്യാതിരിക്കാൻ എങ്ങനെയാണ്? അപ്പൊ വിളിച്ചിട്ട് ശംഖുഗണ്ണൻ മറ്റേ വളരെ സീനിയർ ആയ ഒരു കൺട്രോളർ ആണ്, എല്ലാവരും ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നത്. ശംഖുഗണ്ണൻ വിളിച്ചു കഴിഞ്ഞാല് നോന്നാരും പറയില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ മോളെ മോളെ ഇങ്ങനെ അതിങ്ങനെ ഉണ്ട്, ആ ഇത് പറ്റില്ല മോളെ, മോളിത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് നോന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അതില് പഞ്ചാബി ക്യാരക്ടറാണ് ചെയ്യണം എന്നൊക്കെ
0: പറഞ്ഞു.
1: അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഫ്രീ അല്ല, ഞാൻ സീരിയൽ ചെയ്തോണ്ടിരിക്കും, എനിക്ക് ഫ്രീ അല്ല, എനിക്ക് എല്ലാ മാസവും സീരിയലാണ്. അങ്ങനെ പറഞ്ഞു ആയ മോളെ അത് ഞാൻ മോളുടെ ഡേറ്റ് ഒക്കെ നമുക്ക് നോക്കാം, മോള് നോക്കുന്നത്. അപ്പൊ ഞാൻ ഉടനെ സിനിമയിൽ തന്നെ എന്റെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, സത്യൻ അന്തികാജ് സാറിന്റെ അസോസിയേറ്റ്. ഞങ്ങൾ വെൽ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു രാജു എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ എന്ത് പറയണം, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാവണം, എനിക്ക് ചെയ്യാൻ സിനിമ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഇഫ് യു റിയലി ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ് യു ജസ്റ്റ് അവർ പേയ്മെന്റ് പറയുമ്പോൾ അത് ഒരു ഇരട്ടി ആയിട്ട് പറയൂ, അല്ലെങ്കിൽ ഡേറ്റിന്റെ കാര്യം പറയൂ, അതല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാതിരിക്കാൻ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോളൂ. അപ്പൊ ഞാന് പേയ്മെന്റ്, അപ്പൊ ഞാൻ വെച്ചു പേയ്മെന്റ് ഇരട്ടി വേണ്ട, ഞാൻ 3 ഇരട്ടി പറഞ്ഞു നോക്കാം, പിന്നെ എന്താണെങ്കിലും ചാൻസസ് ഉണ്ടാവും. 3 ഇരട്ടി പറഞ്ഞു. ശൺമുഖണ്ണൻ പറഞ്ഞു അത് വേണോ മോളെ? ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തു, എന്നാ ശരി. അപ്പൊ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഡേറ്റ്സ് എനിക്ക് സീരിയൽ ഉണ്ട്, ആ മോളുടെ ഫ്രീ ആയുള്ള ഡേറ്റ്സ് പറ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. എനിക്കൊരു വഴിയുണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ അത് ആക്ച്വലി ചെയ്യാൻ പോണത്. ലാസ്റ്റ് മിനിറ്റ് ഞാൻ വെച്ചാൽ എന്നെ മാറ്റിക്കോട്ടെ എന്നെ മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയൊരു മൂവിയായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ലൈഫിലെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ, എന്റെ ഈ ശരീരത്തിനെക്കാട്ടും വലിയ പുറത്ത് നിൽക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് പഞ്ചാബി ഹൗസ് എന്ന മൂവി. ഞാൻ അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഐ വുഡ് ബി ആക്ച്വലി എ നോബഡി മേ ബി ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഞാൻ പഞ്ചാബി ഹൗസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈവൻ ദോ മൈ ഫസ്റ്റ് മൂവി വാസ് എ ഗ്രേറ്റ് മൂവി, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ലോഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പഞ്ചാബി ഹൗസ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി ദ ഗ്രേറ്റസ്റ്റ് നഷ്ടം എന്റെ ലൈഫിൽ.
0: അതെ.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: സിനിമകൾ ഇതേപോലെ മടി പിടിച്ച് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അങ്ങനെ വേണ്ടാന്ന് വെച്ച സിനിമകൾ ഏതെങ്കിലും പിന്നെ കണ്ടപ്പം തോന്നിയിട്ടുണ്ടോ? ശരിയായിരുന്നു.
1: ആക്ച്വലി ഞാൻ പറയാ, ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ ഞാൻ നോന്ന് പറയാറില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച സിനിമകൾ ഉണ്ടാവില്ല, പക്ഷെ ഞാനായിട്ട് ട്രൈ ചെയ്യില്ല. എനിക്ക് അറിയുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞാനൊരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആക്ച്വലി നമ്മൾ വിളിക്കണം അവരെ. ഒരു ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ, ഈ ഒരു പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ, വി ഷുഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് പീപ്പിൾ. കാരണം എന്ന് വെച്ചാല് സി, ഇന്ന് അഷ്ടമി എന്നെ മീറ്റ് ചെയ്തു, അഷ്ടമി നെക്സ്റ്റ് ഒരു മന്ത്തിൽ ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. യു ഡോണ്ട് ഹാവ് ടു റിമെമ്പർ നീന കുറുപ്പ് ബിക്കോസ് യു ഹവ് മെറ്റ് സോ മെനി അതർ പീപ്പിൾ. അപ്പൊ പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെങ്കിൽ നീനനെ ഓർക്കണമെങ്കിൽ നീനയായിട്ട് ഒരു കോൺടാക്ട് അഷ്ടമിക്ക് ഇടക്കിടക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അഷ്ടമി മറന്നുപോകും. സോ ഇപ്പൊ ഡയറക്ടേഴ്സ് ആണെങ്കിലും കൺട്രോളേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും, അൺലെസ് യു കീപ്പ് ഇൻ ടച്ച് അറ്റ്ലീസ്റ്റ് ബൈ എ ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമുക്ക് അതിനൊക്കെ സൗകര്യമുണ്ട്, ഒരു ഗുഡ് മോർണിംഗ് എന്തെങ്കിലും അയച്ചിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഓർക്കില്ല. അവർ അതിന് തൊട്ട് മുമ്പ് ആ ആഴ്ച കണ്ട ആൾക്കാരെയായിരിക്കും അവർ ഓർമ്മിക്കുക. അപ്പൊ ഞാൻ എന്റെ പി ആർ ഇസ് വെരി ബാഡ്, പി ആർ ഇസ് ആക്ച്വലി വെരി ഇമ്പോർട്ടന്റ് ദീസ് ഡേയ്സ് ഇല്ലേ. അപ്പൊ അത് എന്റെ ബാഡ് ആയതുകൊണ്ട് ഞാൻ ആയിട്ട് ആരും വിളിച്ച് ചോദിക്കാറില്ല. പക്ഷെ വിളിക്കുന്ന പ്രോജക്റ്റ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് ചെറുതാണെങ്കിൽ ഞാൻ ചെയ്യും, വലുതാണെങ്കിലും ചെയ്യും. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇപ്പൊ ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഞാൻ വിചാരിക്കും, സി ഇറ്റ് ഇസ് ഓൺലി മൈ ജോബ് ഇസ് ആൻ ആക്ട്രസ്, ഞാനത് വലുതാണോ ചെറുതാണോ നോക്കേണ്ട ആവശ്യമില്ല. എവറിബഡി ഹാസ് എ ഡ്രീം. അപ്പൊ ആ ഡ്രീമിൽ ഞാനൊരു പാർട്ടാവുക, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. വാട്ട് ഐ, ദാറ്റ്സ് ഓൺലി തിങ് ഐ ക്യാൻ ഡു. ഞാൻ വലിയ ആൾക്കാരുടെ കൂടെ മാത്രമേ അഭിനയിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ, ദാറ്റ് ഇസ് നോട്ട് മീ, ഇൻസൈഡ് മീ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഐ വിൽ ഡു സ്മോൾ പ്രോജക്ട്സ് ആൻഡ് ബിഗ് പ്രോജക്ട്സ്. ഷോർട്ട് ഫിലിംസ് വരെ വിളിച്ചാൽ ഐ ഹാവ് ഡൺ.
0: അങ്ങനെ ഷോർട്ട് ഫിലിംസ് ഭയങ്കര ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത ഒരുപാടുണ്ട്.
1: യെസ് യെസ്, ഞാനൊരു വിമൻസ് ഡേ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട്, ഇറ്റ് ഇസ് കോവിഡ് റിലേറ്റഡ് ഒരു സ്റ്റോറി ആയിരുന്നു. അതൊക്കെ 5 മില്യണും ഒക്കെ ക്രോസ് ചെയ്ത, 10 മില്യണും ഒക്കെ ക്രോസ് ചെയ്തിട്ട് തോന്നുന്നു. ഭയങ്കര
0: അഭിപ്രായം കിട്ടിയതായിരുന്നു അത്. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ സീരിയലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും, അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഒരു സീരിയലിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ലൈക്ക് ആൻഡ് ഓൾസോ യു ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഈസിനെസ് ഇൻ ഡൂയിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഒരു സീരിയലിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ലൈക്ക് ആൻഡ് ഓൾസോ യു ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഈസിനെസ് ഇൻ ഡൂയിങ് എനിക്ക് ഫീൽ.

0: സീരിയലിൽ പോയിട്ട് അഭിനയിക്കുന്നത്. ഇഫ് ഐ എം കംഫർട്ടബിൾ വിത്ത് എ ക്രൂ ഡയറക്ടറോ എനിക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് വർക്ക് ചെയ്യും. സോ അതുകൊണ്ടാണ് ആ ഈസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ജനറലി ദിസ് ഇസ് യുവർ ജോബ് അല്ലേ. വൺസ് യു റീച്ച് എ പ്ലേസ്, സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും, നമ്മൾ ആൾക്കാരുമായിട്ട് കംഫർട്ടബിൾ ആവുക മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. ലൈക്ക് യു ആർ ഹിയർ വിത്ത് മീ, സി വി ആർ, ഇറ്റ്സ് ഓൺലി എ ഷോർട്ട് മീറ്റിംഗ്, ബട്ട് ഹൗ വി ആർ കംഫർട്ടബിൾ വിത്ത് ഈച്ച് അദർ, ബിക്കോസ് വി നോ ഈ ഷോർട്ട് പീരിയഡിൽ നമ്മൾ വി ഹാവ് ടു ട്രാവൽ ടുഗദർ. അപ്പോൾ ആ ഒരു ഈസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു മാത്രമേ.
1: പക്ഷെ പൊതുവെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറേയും കൂടി ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ബിക്കോസ് ഓഫ് ദാറ്റ് നീന കുറുപ്പൻ ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മറ്റേ ടാഗ് ലൈൻ ഉണ്ടായിരുന്നത് മാറി കുറേയും കൂടി ഇപ്പൊ ഒരു സോഫ്റ്റ്, അല്ലെങ്കിൽ നീന ചീച്ചി എന്ന് പറയുന്നത് ഒരു നോർമൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നുള്ള ഒരു ഫേസ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ സത്യം പറഞ്ഞാൽ.
0: ഓഫ് കോഴ്സ് പീപ്പിൾ ആർ മോർ അപ്രോച്ചബിൾ ആണ്. ഞാൻ അപ്രോച്ചബിൾ അതിന് മുമ്പ് എനിക്ക് തന്നെ അറിയാം ഓ അവര് ഭയങ്കര ജാടിയാണ്, അവര് ഭയങ്കര അഹങ്കാരം. അപ്പൊ അന്നൊക്കെ ഞാൻ ആക്ച്വലി അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുന്നത്.
1: അതൊരു ഷീൽഡാണ്,
0: അതൊരു ഷീൽഡാണ്. നമ്മൾ പലപ്പോഴും പല പലരിൽ നിന്നും നമുക്ക് താല്പര്യമില്ലാത്ത ചില നമ്മുടെ ലൈഫാണ് നമ്മൾ, നമുക്ക് അവരിൽ നിന്നും നമ്മളൊന്ന് മാറ്റി നിർത്തും, അല്ല അനാവശ്യമായ ടോക്സ് എന്നൊക്കെ നമ്മള് മാറ്റി നിർത്തും. അപ്പൊ അത് ഒരു ഷീൽഡാണ്, പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്. പക്ഷെ ഇപ്പം ബിക്കോസ് ഓഫ് മൈ ഏജ് ഇത്രയും വയസ്സായതുകൊണ്ട് ആ ഒരു ഷീൽഡ് ഇപ്പൊ വേണ്ട. ജാടയുടെയോ അഹങ്കാരത്തിന്റെയോ അല്ലെങ്കിൽ അവള് വലിയ അവള് അപ്രോച്ചബിൾ അല്ല എന്നുള്ള ഷീൽഡ് വേണ്ട. ബിക്കോസ് ഏജിന്റെ റെസ്പെക്ട് കാരണം എന്താണെങ്കിലും ദേ വിൽ ഗിവ് ദാറ്റ് ടു മീ. കുറേ വയസ്സുണ്ടല്ലോ എനിക്ക്,
1: വയസ്സിലേക്ക്
0: പോകണ്ട. അപ്പം അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
3: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
8: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
9: യു ആർ ലിസണിംഗ് ടു
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ചെന്നൈ ബീറ്റ്സ്,
10: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
11: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: കേട്ടോ. ഇനി നമുക്ക് ഒരു 39 years ഒരു ജേർണിയില് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാവേ. യുവർ ഫേവറേറ്റ് മൂവി അഭിനയിച്ചതിൽ. ഓക്കെ, പഞ്ചാബി ഹൗസ്
1: പറയുന്നത് പറയാം. ഞാൻ ഒന്നും പറയാൻ പാടില്ല, കാരണം ഞാൻ ഒരു മൂവി പറഞ്ഞാലും വേറെ മൂവി
0: എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പണ്ടത്തെ ഏതെങ്കിലും മൂവി ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു
1: ഫേവറേറ്റ് മൈ. എന്റെ ഫസ്റ്റ് മൂവിയാണ് എന്റെ ഏറ്റവും പ്രഷ്യസ് മൂവി.
0: ഓക്കെ
1: ഓക്കെ, കാരണം അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നീനാക്കുറുപ്പ് ഇരിക്കുന്നത്, ബിക്കോസ് ഓഫ് ശ്രീധരന്റെ 1st തിരുമുറി.
0: അപ്പൊ നമുക്ക് അത് വയ്ക്കാം.
1: അത് തന്നെയാണ് എന്റെ.
0: ശരി, ആൻഡ് ഫേവറേറ്റ് സീൻ, ലൈക്ക് ഏതെങ്കിലും ഭയങ്കര ചിരിച്ച്, അതായത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ചിരി അടക്കി അടക്കി വെക്കേണ്ട.
1: അത് ഞാൻ ഫസ്റ്റ് മൂവിയിലും ഉണ്ടായിരുന്നു, എന്താണ് സീനിയർ നൈറ്റിലുള്ള കോമ്പിനേഷൻ. പക്ഷെ അതല്ലാതെ എനിക്കിപ്പോഴും ഞാൻ അത് അതിന്റെ ഡയലോഗ് എനിക്ക് ചിലപ്പോ മറന്നുപോകും, അന്ന് പറഞ്ഞത് എന്താണെന്ന്. ഓക്കെ, പക്ഷേ മറക്കാത്ത ഒരു ഡയലോഗ് എനിക്ക് പഞ്ചാബി ഹൗസ് തന്നെ, നീ എന്താ ഗബ്ബർ സിംഗോ എന്ന് ചിരിക്കാൻ വേണ്ടി, അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഡയലോഗ്.
0: അതാണ്
1: അതൊരു നീ ആരാ ഗബ്ബർ സിംഗോ
0: പറയില്ലെന്നറിയ. എന്നാലും ഫേവറേറ്റ് ഡയറക്ടർ എല്ലാം ഫസ്റ്റ്
1: അല്ല, അത് കാരണം ലൈക്ക് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച എല്ലാവർക്കും അദ്ദേഹത്തിനൊരു ഫാൻ തന്നെ.
0: ഓക്കെ, ഇനി കുറച്ച് മുമ്പ് നമ്മൾ കുറച്ചധികം മകനെ കുറിച്ച് സംസാരിച്ചു.
1: മകൾ
0: അല്ല, മകൻ അഭിനയിച്ചിട്ടുള്ളതിൽ തന്നെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൺ.
1: ആൺകുട്ടികളിലും മൈ ഗോഡ് സിനിമയില് ഞാനിപ്പോഴും അവരൊക്കെ മോനെ വിളിക്കാം. അവർ ടോവീനാണെങ്കിലും ഉണ്ണീനെയൊന്നും ഞാൻ ഉണ്ണിമുഖം ഞാൻ അധികം കാണാറില്ല. സൈജു കുറുപ്പിനെ ഞാൻ കാണുമ്പം സൈജു എനിക്ക് മോനെ എന്ന് വിളിക്കുകയാണെങ്കിലും എനിക്ക് ശരിക്കും ക്ലോസ് ആയിട്ടൊരു മോൻ എന്ന ഫീലിംഗ് ടോവീനോട് ഉണ്ട്. സിനിമയിലാണെങ്കിൽ വേറെയും കുറെ പേരുണ്ട് കേട്ടോ, പക്ഷെ എപ്പോഴും ഇടക്കിടക്ക് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എന്റെ മനസ്സിൽ ടോവീൻ വരുന്നത്. സീരിയലും അതുപോലെ തന്നെ, ഐ യു സീരിയലിൽ എന്റെ മക്കളെ
0: എല്ലാവരോടും
1: ബോയ്സ് ആണെങ്കിലും.
0: ഓക്കെ, ഇനി നീനാക്കുറുപ്പിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്.
1: ഞാനൊരു ഫുഡി അല്ല. ഓക്കെ,
0: എന്നാലും ഈ സമയത്ത് വന്നാലും
1: ഫലൂഡ.
0: ഫലൂഡ
1: ഓ,
0: ഫലൂഡ കഴിക്കും. ഫലൂഡ കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു,
1: അത് എന്റെ ഫേവറേറ്റ് ആണ്.
0: ഓക്കെ,
1: നല്ല ക്രീമി ഫലൂഡ.
0: Okay, I should have taken, you know, ഒരു ഫലൂഡ മേടിച്ച് വെക്കണമായിരുന്നു. ഞാൻ കുറച്ച് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ വാങ്ങിച്ചു വെച്ചു.
1: എനിക്ക് ഏത് രാത്രി പാതിക്ക് 2 മണിക്കാണെങ്കിലും കഴിക്കണം തോന്നുന്ന ഒരു സാധനം.
0: ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഫലൂഡയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാനൊരു പൈനാപ്പിൾ പായസത്തിനെ കുറിച്ച്
1: കേട്ടിട്ടുണ്ട്. ഈ പൈനാപ്പിൾ പായസം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഈ പൈനാപ്പിളും പാലും കൂടെ ചേർക്കുമ്പം അത് പിരിത്തുപോകും. അല്ല, പിരിത്തുപോകും,
0: പിരിഞ്ഞു പോകും.
1: പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. അപ്പം അത് എളുപ്പം വലിയ കുക്സിനൊക്കെ ശരിക്കും എന്താ പറയാ, ഫാൻസി തന്നെ ആൾക്കാർക്ക് അറിയും. പക്ഷെ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പൈനാപ്പിൾ അതെങ്ങനെയാന്നൊരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും.
0: പക്ഷെ ഞാൻ
1: ഐ മേക്ക് ഓസം പൈനാപ്പിൾ പായസം.
0: ഓഹോ, എന്നാ ഞങ്ങൾക്ക് ആ റെസിപ്പി കൂടി പറഞ്ഞുതരും.
1: ആക്ച്വലി എന്റെ സീക്രട്ട് എന്താ വെച്ചാല്, പൈനാപ്പിള് പാല് നന്നായിട്ട് തണുത്തതിന് ശേഷമേ പൈനാപ്പിൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ.
0: ഓക്കെ,
1: നന്നായി തണുത്തതിന് ശേഷം, കാരണം അപ്പൊ പിരിഞ്ഞു പോകില്ലേ. ഇത് ചൂടുള്ള പാലിലേക്ക് ഇത് ഇടുമ്പോഴാണ്, ഇപ്പം നാരങ്ങയൊക്കെ നമ്മൾ പനീരുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്, അത് വെച്ചിട്ട് പോകാം. അത് ആ കംപ്ലീറ്റ്ലി തണുത്തതിന് ശേഷം, രണ്ടും നന്നായി തണുത്തതിന് ശേഷം ആഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഈ പൈനാപ്പിൾ സാഗോ ഇല്ലേ, സാഗോ
0: ചവരി,
1: ചവരി ആ ചവരി ആദ്യം കഴുകി, 2-3 പ്രാവശ്യം കഴുകി നമ്മൾ ആദ്യം അത് കുക്ക് ചെയ്യണം. അത് കുക്ക് ചെയ്തിട്ട് അത് ഗ്ലാസ് പോലെയാവും, സീത്തിൽ ഒപ്പേക്ക് ആവും. അപ്പം ഒപ്പേക്കല്ലേ പറയാം, ഒപ്പേക്കല്ലേ, അത് അങ്ങനെയാവും. അപ്പം അതായതിനു ശേഷം അതവിടെ മാറ്റി വെക്കാം. പിന്നെ പൈനാപ്പിളും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട്
0: നന്നായിട്ട്
1: അത് കുക്ക് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. പിന്നെ പാല് നന്നായിട്ട് നന്നായിട്ട് ഒന്ന് കുറുകുന്ന വരെ, അപ്പം നമ്മള് ഒരു 2 ലിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ വരെ ആവുന്ന വരെ ഒന്ന് തിക്കായിക്കോട്ടെ. ഈ 3 സാധനം തണുത്തതിന് ശേഷം ആഡ് ചെയ്യാം.
0: ഓക്കെ,
1: ആൻഡ് പാലിലേക്ക് നമ്മൾ കുറച്ച് ഇതിടണം,
0: കാരമൽ
1: മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ഒന്ന് തിക്നെസ് കൂട്ടാൻ
0: വേണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു അവസരം ഇല്ലാതായി പോയി, ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിച്ചേ.
1: ഞാനൊരു വളരെ ലേസി പേഴ്സൺ ആട്ടോ, കുക്കിംഗ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം
0: ഞാൻ കേട്ടിട്ടുണ്ട്.
1: യു ഐ ഡോണ്ട് ലൈക് ടു കുക്ക് ആറ്റ് ഓൾ. ഓ മൈ ഗോഡ്.
0: പക്ഷേ ഇങ്ങനത്തെ ചില സീക്രട്ട് സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്തു.
1: ഞാൻ നന്നായിട്ട് പ്രോൺസ് കറി ഉണ്ടാക്കും, പിന്നെ ഇത് പൈനാപ്പിൾ പായസം ഉണ്ടാക്കും, അങ്ങനെ രണ്ടു മൂന്ന്
0: സംഭവങ്ങൾ പഠിച്ചു.
1: അതുകൊണ്ട് ആൾക്കാരെ ഞാൻ വീഴ്ത്തും.

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sinner. അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: Home delivery.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: ഫെബ്രുവരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: യു ആർ

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: Let's play football.
0: Football Mania.
1: എതിരാളികളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി വായിച്ചറിയുന്ന തന്ത്രജ്ഞൻ, കളിക്കാരെ കൃത്യമായി ട്യൂൺ ചെയ്ത് മികച്ച ഫോം പുറത്തെടുക്കുന്ന മാന്ത്രികൻ, അതാണ് കാർലോ ആഞ്ചലോട്ടി. 2026 ഫുട്ബോൾ ലോക കിരീടം ലക്ഷ്യമിട്ടാണ് 1965 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു വിദേശ പരിശീലകനെ നിയമിക്കുന്നത്. ഒരു വിള്ളൽ പോലും വീഴ്ത്താത്ത പാറ പോലെയുള്ള പ്രതിരോധം, എതിർപാളയം തകരുന്ന മൂർച്ചയേറിയ മുന്നേറ്റം, ഇതെക്കാലവും ആഞ്ചലോട്ടിയുടെ പ്രധാന ടാക്ടിക്സ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാന 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ഏക പരിശീലകനാണ് ആഞ്ചലോട്ടി. ഒപ്പം 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എന്ന റെക്കോർഡും ഈ ഇറ്റലിക്കാരന് സ്വന്തമാണ്. എത്ര വലിയ ചലഞ്ചും നേരിട്ട് വിജയം കൊയ്യാനുള്ള ആഞ്ചലോട്ടിയുടെ അസാധാരണ മികവ് ബ്രസീലിന്റെ തുറപ്പ് ചീട്ടാണ്.
3: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുകൂടാം.
0: ഹോം ഡെലിവറി.
4: യു ആർ ലൈക്ക് സ്ട്രോങ് ബോൾഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര പെപ്പി ആയിട്ട് എപ്പോഴും അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്.
5: പിടിച്ചു നിൽക്കാൻ പറ്റില്ല അഷ്ടമി, പെപ്പി അയച്ചില്ലെങ്കിൽ. എന്റെ മോള് ഞാൻ വിളിക്കുന്നത് പെപ്പി എന്നാണ്. അവളുടെ കൂടെ ഒക്കെ പിടിച്ചു നിൽക്കണമെങ്കിലേ നമുക്ക് അതേ എനർജി വേണം.
4: അവർ എനർജി കണ്ടിന്യൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ലൈക്ക് സോ മെനി ഗേൾസ് ഔട്ട് ദേർ, അവരൊക്കെ ബാക്കോട്ട് വലിയായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പൊസിഷനിലേക്ക് വരാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഈവൻ ഫിലിമിലാണെങ്കിൽ പോലും, ദേ വോണ്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ ദം. അപ്പോ നീന കുറിപ്പ് എന്ന് പറയുന്ന ഒരു വുമൻ, what do you think, ഒരു ലീഡർഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സിനിമയിൽ മുന്നോട്ടേക്ക് ഒരു ഒരു നല്ല ക്യാരക്ടറിൽ വരികയാണെന്നുണ്ടെങ്കിലും, what do you have to think about yourself inside? എന്താണ് ആ ഒരു കോർ വാല്യൂ ആസ് എ വുമൻ, what do you suggest?
5: എനിക്ക് അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പല തത്വങ്ങളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ആണ്.
4: പക്ഷേ
5: ബേസിക്കലി ഞാനൊരു ഐ വുഡ് സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ്, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഐ ബിലീവ് ഇസ് റൈറ്റ്, ഐ വിൽ ഡു. ആൻഡ് ചിലപ്പോൾ എനിക്കറിയാം അതിന് ചിലപ്പോൾ എതിർപ്പുകളൊക്കെ ഉണ്ടാവായിരിക്കും. പീപ്പിൾ വിൽ നോട്ട് സപ്പോർട്ട് മീ ഇൻ ദാറ്റ് എനിക്കറിയാം. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ട്രൂ ആൻഡ് ഇഫ് ഇറ്റ് ഇസ് റൈറ്റ്, I would like to. I will stand by it.
4: അപ്പോൾ ആരാണെങ്കിലും അങ്ങനെ പിടിച്ചു
5: നിൽക്കണം. Do what is right. Do what makes you happy. Don't do something just because somebody else is forcing you. If you are convinced, then നമ്മുടെ ഇന്നറിൽ ഒരു വോയിസ് ഉണ്ട് എപ്പോഴും അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നർ വോയിസ് ഇസ് ദേർ. അല്ലെങ്കിൽ പിന്നെ ഔട്ടർ വോയിസ് ഉണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചില നമ്മുടെ ക്ലോസ് ആയ ആൾക്കാർ, ഹു വി നോ നമ്മളെ നമ്മൾക്ക് നല്ലത് മാത്രമേ പറ്റി നമുക്ക് വരുത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ അവർ ചിന്തിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റും ഉണ്ട്. നമ്മുടെ ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം, അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം. അപ്പം യു ക്യാൻ ടേക്ക് ദിയർ അഡ്വൈസ് ഓൾസോ. പക്ഷേ ഫൈനലി ലിസൺ ടു യുവർ ഹാർട്ട്, ലിസൺ ടു ദ വോയിസ് ഇൻസൈഡ് യു. ബിക്കോസ് നാളെ ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും, അയ്യോ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയാം. ഞാൻ ചെയ്തത് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ relax him.
4: Whether it's right or wrong,
5: you will suffer the consequences. You will undoubt. Naturally, ഒരു ബാഡ് ബാക്ക്ലാഷ് നമുക്ക് ഉണ്ടാവും. എല്ലാ കാര്യം ഞങ്ങൾ ചെയ്യുന്നത് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാവില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് റൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് ട്രൂ, സം ഡേ ഇറ്റ് വിൽ ബി, ദ പാത്ത് വിൽ ബി ക്ലിയർഡ് ഫോർ യു.
4: ഷുവർ ആയിട്ടും. പൊതുവെ ഈ കുക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ സത്യത്തിൽ മാറി. Nobody have to be like very perfect in cooking.
5: നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടലുകാരൊക്കെ എങ്ങനെ നന്നാവും? എന്താ അഷ്ടമി പറയുന്നത്? നമ്മൾ വി ഷുഡ് ബി സപ്പോർട്ടീവ്. എല്ലാ ബിസിനസ്സുകാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, എന്നാൽ മാത്രമല്ലേ അവർക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. പറയുന്നത് പ്ലീസ് അങ്ങനെയൊന്നും നിങ്ങൾ കുക്ക് ചെയ്ത് വീട്ടിൽ ഇടക്കിടക്ക് പുറത്ത് നമ്മൾ
4: കഴിക്കാറുണ്ട് പുറത്ത്.
5: പിന്നെ
4: യു ആർ സോ സോ സ്വീറ്റ് ടുഡേ എനിവേ വി ആർ സോ ഹാപ്പി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ആൻഡ് 39 years ഇസ് നോട്ട് സിമ്പിൾ തിങ് ആൻഡ് സ്റ്റിൽ എവ്രിബഡി ജസ്റ്റ് റെക്കഗ്നൈസിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് യുവർ വർക്ക് ഇസ് സംതിങ് ബിയോണ്ട് വേർഡ്സ് അപ്പൊ അതുകൊണ്ട് തന്നെ ബി ലൈക്ക് ദിസ് ഇതേപോലെ എനർജറ്റിക് ആയിട്ട് ഭയങ്കര എന്താ പറയാ നീ ചേച്ചിക്ക് തോന്നുന്ന പോലെ തന്നെ എന്ത് ചെയ്താലും അതിനു വേണ്ടി നിൽക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ just go like this slay ipozhthe kuttigal parayum
5: yeah slay
4: so happy Gigi.
5: Yeah, so happy
4: thank you adi oli

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM അഷ്ടമിയാണ് കേട്ടോ. നമുക്കിനി ഡീടോക്സ് ഡയറ്റിനെ കുറിച്ചിട്ടൊന്ന് സംസാരിച്ചാലോ. ഈ ഡീടോക്സ് എന്ന് പറയുന്ന വാക്ക് അതിപ്പം നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നൊരു വാക്ക് തന്നെയാണ്. ഇന്നത്തെ ദിവസം തന്നെ സോഷ്യൽ മീഡിയ ഡേ ആണ്. സോഷ്യൽ മീഡിയ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറച്ച് നാൾ അതിങ്ങനെ മാറ്റിവെക്കുക, എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുക, അതൊക്കെയാണ്. ഇനി നേരെ ഡീടോക്സ് ഡയറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു വ്യത്യാസത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും ഡീടോക്സ് ഡ്രിങ്കുകൾ കുടിക്കുക, കുറേ കൂടി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു ഡീടോക്സ് ഡയറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം പല ഭക്ഷണങ്ങളിലൂടെ ശരീരത്തിലുള്ള അപകടകാരികളായ ഘടകങ്ങളെ പിന്തള്ളാൻ ഈ ഒരു ഡീടോക്സ് ഡയറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനായിട്ട് കുക്കുംബറും നാരങ്ങയും പുതിനയും ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയും വേണം. ഗോതമ്പ്, കപ്പലണ്ടി, പാല്, സോയ, നട്ട്സ് എന്നിവയൊക്കെ തന്നെ ഒഴിവാക്കുകയും ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസം രാത്രി കുക്കുംബറും നാരങ്ങയും പുതിനയൊക്കെ തന്നെ ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മിക്സഡ് ഫ്രൂട്ട് സ്മൂത്തി കുടിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ ഓഫ് ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരിൽ നല്ലപോലെ ചിയാ സീഡ്സ് ചേർത്തിട്ട് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ തന്നെ നല്ലപോലെ മിക്സഡ് വെജിറ്റബിൾ തോരൻ അല്ലെങ്കിൽ മീനോ ചിക്കനോ നല്ല രീതിയിൽ വഴറ്റിയെടുത്ത അച്ചിങ്ങ പയർ ഇതൊക്കെ നല്ലതാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഒരു ബൗള് കഴിക്കുക. അത്താഴത്തിനാണെന്നുണ്ടെങ്കിലോ നല്ലപോലെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് സെറ്റ് ചെയ്തിട്ടിട്ടുള്ള ഒരു ബൗള് മുളപ്പിച്ച പയർ, അതിൽ തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഇഞ്ചി ചതച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കുടിക്കാം. ഇനി വെള്ളം നല്ലപോലെ ഒരു 9 to 11 ഗ്ലാസ് വെള്ളം എന്തായാലും ആ ദിവസം കുടിച്ചിരിക്കണം. ഇതാണ് ഒരു ഡീടോക്സ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ഡീടോക്സ് ഡയറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കിന്നും കൂടി ഒന്ന് നന്നായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല ക്യാരറ്റ് ഫേസ് മാസ്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം ഈ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്കിന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് തിളങ്ങാനായിട്ട് അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് നല്ലപോലെ മിക്സിയിൽ അരച്ച് ജ്യൂസ് ആക്കി എടുക്കണം. അതിലേക്ക് ഒരു 4 or 5 തുള്ളി നാരങ്ങാ നീരും ചേർത്ത് തേനും പാലും ചേർത്ത് മുഖത്ത് നല്ലപോലെ കഴുത്തിലും മിസ് ചെയ്യരുത് പുരട്ടി ഒരു 2 minutes മസാജ് ചെയ്ത് കൊടുക്കുക. 15 minutes ശേഷം തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി കൊടുക്കണം. ഇതാണ് അടിപൊളിയായിട്ടുള്ള ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചൊരു സ്കിന്നിന് വേണ്ടിയിട്ട് തന്നെ സ്കിൻ ക്ലെൻസിങ് ഡയറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും പറ്റും. അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഒരു പാട്ടൊക്കെ കേട്ടിരുന്നോളൂ. അഷ്ടമിയാണ് കൂടിയുള്ളത് ഹോം ഡെലിവറിയിൽ.

0: 91.7 FM.
1: Kato's happiness frequency.
0: Radio Sunum. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: സുനോ ബോളിവുഡ്, ഹിന്ദി ഹിറ്റ് ഓഫ് ദി ഹവർ.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
4: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
3: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
9: In association with
10: Doha Bank,
9: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
0: Home delivery.
12: നമ്മളങ്ങനെ ഒരു ഡീടോക്സ് ഡയറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി സ്കിൻ ക്ലൻസിങ് ഡയറ്റിനെ കുറിച്ചിട്ടും കൂടി പറയണം. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടിയുള്ളത്. ചർമ്മത്തിലെ അഴുക്കും നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ ഒരു മെഴുക്ക് പോലെ ഫീൽ ചെയ്യുന്നതൊക്കെ ഒന്ന് നീക്കി നല്ല രീതിയിൽ ഒന്ന് ചർമ്മം സോഫ്റ്റ് ആക്കാനും ഒക്കെ തന്നെ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും. ഇതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കുക്കുംബർ, പൈനാപ്പിൾ, നാരങ്ങ, പഴം, പപ്പായ, ആപ്പിൾ, ഓറഞ്ച് എന്നിവയാണ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. മൈദ, വറുത്ത അല്ലെങ്കിൽ പൊരിച്ച ഭക്ഷണങ്ങൾ, അമിത മധുരം, ഇതൊക്കെ തന്നെ ഒന്ന് ഒഴിവാക്കേണ്ടതുമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു വലിയ സ്പൂൺ തേനും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുക്കുംബറും പൈനാപ്പിളും നാരങ്ങയും ചേർത്തിട്ടുള്ള ജ്യൂസ് കുടിക്കാം. ഇൻ ബിറ്റ്വീൻ ദ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരിൽ ചിയ സീഡ്സ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അത് കഴിക്കാം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അവിയൽ, മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തോരനൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കാം. വൈകിട്ട് പപ്പായ അരിഞ്ഞത് കഴിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് തിരഞ്ഞെടുത്താൽ മതി. അത്താഴത്തിന് പലതരത്തിലുള്ള പച്ചക്കറികൾ ചേർത്തിട്ട് ഒരു ഓട്സ് ഉപ്പുമാവോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഒരു വെജിറ്റബിൾ സ്റ്റൂ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ആൻഡ് കിടക്കുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ ഒരു പഴവും കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. 9 മുതൽ 11 ഗ്ലാസ് വെള്ളം വരെ എന്തായാലും കുടിച്ചിരിക്കണം. നല്ലപോലെ സ്കിൻ ക്ലെൻസിങ് ഡയറ്റിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചർമ്മം നന്നായി തിളങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ മാസ്കുകൾ ഇടുന്നത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നല്ലതാണ്. കാരണം അതും നല്ലപോലെ ആ സ്കിന്നിന് എഫക്റ്റ് ഉണ്ടാക്കും. ഒരു വലിയ സ്പൂൺ ഓട്സ് പൊടിച്ചതെടുത്തിട്ട് അതിലേക്കൊരു മുട്ടയുടെ വെള്ളയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഉടച്ചെടുത്ത ഒരു കഷ്ണം പഴവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മുഖത്തും കഴുത്തിലൊക്കെ പുരട്ടി കുറച്ചു നേരം വെച്ചാൽ മതി. രാത്രിയിലോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 20 മിനിറ്റിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ, അതായത് ഇളം ചൂടിട്ടോ, അതിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് മാസ്കുകളും ഞാൻ പറഞ്ഞു തന്നു, അതിനോടൊപ്പം ഡയറ്റുകളും ഞാൻ പറഞ്ഞു തന്നു. ഏതെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകട്ടെ. ഇതൊക്കെ എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി പറഞ്ഞ് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. കത്തിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. സോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
2: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ഞാൻ ലാൽജോസ്, റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുക.

0: റേഡിയോ സനോ
1: 91.7 FM
0: Qatar's favorite radio station.
2: Let's play football.
3: Football Mania.
4: എതിരാളികളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി വായിച്ചറിയുന്ന തന്ത്രജ്ഞൻ, കളിക്കാരെ കൃത്യമായി ട്യൂൺ ചെയ്ത് മികച്ച ഫോം പുറത്തെടുക്കുന്ന മാന്ത്രികൻ, അതാണ് കാർലോ ആഞ്ചലോട്ടി. 2026 ഫുട്ബോൾ ലോക കിരീടം ലക്ഷ്യമിട്ടാണ് 1965 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു വിദേശ പരിശീലകനെ നിയമിക്കുന്നത്. ഒരു വിള്ളൽ പോലും വീഴ്ത്താത്ത പാറ പോലെയുള്ള പ്രതിരോധം, എതിർപാളയം തകരുന്ന മൂർച്ചയേറിയ മുന്നേറ്റം, ഇത് എക്കാലവും ആഞ്ചലോട്ടിയുടെ പ്രധാന ടാക്ടിക്സ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാന 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ഏക പരിശീലകനാണ് ആഞ്ചലോട്ടി. ഒപ്പം 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എന്ന റെക്കോർഡും ഈ ഇറ്റലിക്കാരന് സ്വന്തമാണ്. എത്ര വലിയ ചലഞ്ചും നേരിട്ട് വിജയം കൊയ്യാനുള്ള ആഞ്ചലോട്ടിയുടെ അസാധാരണ മികവ് ബ്രസീലിന്റെ തുറപ്പുചീട്ടാണ്.
2: Let's play football.
3: Football Mania.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Home delivery.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എനിക്കെങ്ങനെ ദാറ്റാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയം കൂടി ആയിരിക്കുകയാണ്. ഇന്ന് നീന കുറുപ്പ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ വിശേഷങ്ങൾ കേട്ടു. അത് കഴിഞ്ഞ് കുറച്ച് സ്കിൻ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഡയറ്റുകളും അതിനോടൊപ്പം മാസ്കിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി എന്നാൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നതിനെ കുറിച്ചിട്ടും കൂടി പറയാമെന്ന് വിചാരിച്ചു. നേരെ ചെല്ലുക റേഡിയസിനോടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിലേക്ക്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുട്ബോളിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം.
1: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar. In association with...
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. നേരെ ചെല്ലുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക്. അവിടുത്തെ പോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റേഡിയോ സുനോ ഫോളോ ചെയ്യുക, അതിനോടൊപ്പം തന്നെ സിറ്റി എക്സ്ചേഞ്ച് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോസ്റ്റിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ടാഗ് ചെയ്യുക നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ. എന്നിട്ട് വേണം ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ടാഗ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ഉത്തരം കൂടി കൊടുക്കാനായിട്ട് മറക്കണ്ട. കമൻറ്റിൽ ഉത്തരം എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെയാണോ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൻ്റെ ചാമ്പ്യനായിട്ട് തോന്നുന്നത് അവരുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ആരാണ് ആ കപ്പ് തൂക്കാൻ പോകുന്നത് അവരുടെ പേര് ധൈര്യപൂർവ്വം എഴുതിയിട്ടോളൂ. ആർക്കാണ് ചാൻസ് കിട്ടുന്നതെന്ന് അറിയില്ല. ഇറ്റ്സ് എ പ്രെഡിക്റ്റ് ആൻഡ് വിൻ. സോ മേ ബി നിങ്ങളുടെ കയ്യിലാണ് ലക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഫോൺ ആണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഐഫോൺ മിസ് ചെയ്യരുത്. വേഗം തന്നെ റേഡിയസിനോട് ആ ഒരു ഇൻസ്റ്റഗ്രാമിലേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് ടേക്ക് കെയർ, ബൈ ബൈ.

0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: മാറ്റിനി ക്ലാസിക്സ്.

0: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ
1: മർസ ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു. മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dremagens partner.
4: Matinee Classics.
5: Matinee Classics.

0: this is Namita Pramod.
1: You're listening to
0: Radio Suno 91.7. Keta Keta Kutukuda.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
5: Matinee Classics.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

You are listening to Radio Suno 91.7 FM. Katash, happiness.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് ടു ഓൾ ദ ലിസണേഴ്സ് റൈറ്റ് ദേർ. മാറ്റിനി മാഷപ്പിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ സിനിമാ ലോകത്തേക്ക് വൺസ് അഗൈൻ വെൽക്കം. ഒരുപാട് പുതിയ സിനിമകൾ ദേ ഇപ്പോഴും റിലീസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ഓൾസോ കുറെ അധികം സിനിമകൾ പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, നമ്മൾ ശരിക്കും പറഞ്ഞ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. പലതരത്തിലുള്ള ജോൺറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കാം, ഫേവററ്റ് ആക്ടർ ആക്ട്രസ്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ ഒരു ചിത്രം ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിത്രത്തിന്റേതായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സിന്റെ അരികിലേക്ക് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാനും ദാ ഇന്നത്തെ ദിവസം കൂടെ ജോയിൻ ചെയ്യുകയാണ്. ബട്ട് യെസ്, ബിഫോർ വി ഗെറ്റ് ഇൻ, ദാ പതിവായിട്ട് ഓർമ്മിക്കുന്ന പോലെ തന്നെ ആരോഗ്യം നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ഐ ബി ബാക്ക് വെരി സൂൺ വിത്ത് സിനിമാ അപ്ഡേറ്റ്സ്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം, സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫൂൺ, മദ് ഗൂത്ത്.
5: ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ, അൽക്കൂർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ എസ്

0: SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസായിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചിടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
1: Naseem Surgical and Medical Center. Appointmentukal kai vilikku 444-111-1133.
2: Neram velukumbol karil kayarumbol officeil pogumbol school busil timarkumbol ketta ketta kootu koodum savari morning savari
3: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
2: morning savari
4: Malabar Golden Diamonds Morning Savari
5: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: In association with
7: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
8: Naseem Healthcare, Naseem Surgical and Medical Center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
9: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: Radio Suno, 91.3 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ആൻഡ് ഹിയർ വി ഗോ, മറ്റൊരു ചിത്രം ജൂലൈ 3rd റിലീസിനൊരുങ്ങുകയാണ്. യെറ്റ് അഗൈൻ ഒരു ഹൊറർ ചിത്രവും കൂടി മലയാള സിനിമകളുടെ കൂട്ടത്തിലേക്ക് ആഡ് ഓൺ ചെയ്യുകയാണ്. ജൂലൈ 3 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിൽ വൈശാഖ് രവി, ബോളിവുഡ് ഫെയിം നേഹ ചൗള എന്നിവരാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുനർദം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രദീപ് രാജ് നിർമ്മിച്ച് അഭിലാഷ് വാര്യർ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അരൂപി എന്ന പേരിലാണ് ചിത്രം റിലീസിനെത്തുന്നത്. യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിന്റേതായിട്ടുള്ള ട്രെയിലർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാക്ഷി ബദാല, ജോയ് മാത്യു, സിന്ധു വർമ്മ, അഭിലാഷ് വാര്യർ, കിരൺ രാജ്, ആദിത്യ രാജ്, മാത്യു രാജു, കണ്ണൻ സാഗർ, ജോജു ആന്റണി, സുജ റോസ്, ആൻ മരിയ, അർജുൻ മോഹൻ, രശ്മി, സംഗീത തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അമലാണ് ചിത്രത്തിന് സിനിമറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത്. സോ മൈ പോയിന്റ് ഇസ് എക്സാക്ട്ലി ദിസ്: if you are a horror cinema person, yes, this movie is a must watch. appa our information godi ningada arigilekku ettigiyana. Sandeep aanu koodi ullathu latest cinema visheshangalumayi on Kathas Happiness Frequency Radio Suno 91.7 FM. ketti kettu kootu koodam.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM മാറ്റണി മാഷപ്പിന്റെ ടൈം. ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ പറയുമ്പോൾ ജൂലൈ മാസത്തിൽ തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റൊരു തമിഴ് ചിത്രത്തിന്റെ വിശേഷമാണ് പറയാനുള്ളത്. ആൻഡ് യെസ്, തമിഴ് ചിത്രം എന്ന് പറയുമ്പോൾ മലയാളി പ്രസൻസ് ഉള്ള ഒരു തമിഴ് ചിത്രം എന്ന് തന്നെ പറയണം. അഥർവ മുരളി നായകനാകുന്ന തമിഴ് ചിത്രമാണ് ഇതേം മുരളി. സോ ഈ ചിത്രത്തിൽ മലയാളികളുടെ സ്വന്തം പ്രിയ താരം ഫഹദ് ഫാസിൽ കൂടി എത്തുമ്പോൾ ശരിക്കും ചിത്രത്തിന് വേറെ ലെവൽ ഹൈപ്പ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ജൂലൈ 10 തന്നെ ചിത്രം തിയേറ്റേഴ്സിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യമാണ് അറിയാനായിട്ട് ഇപ്പൊ സാധിക്കുന്നത്. നമ്മുടെ ഫാഫ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് എന്ന് പറഞ്ഞെങ്കിലും ഓൾമോസ്റ്റ് പോസ്റ്റേഴ്സിലൊക്കെ തന്നെ ഫഹദ് ഫാസിലിന്റെ ആ ഒരു പിക്ചറും കാര്യങ്ങളും ഒക്കെ കാണുന്നത് വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ബിഫോർ ഐ ഫോർഗെറ്റ്, ചിത്രത്തിന്റെ ടീസറും പാട്ടുകളും ഇതിനകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. മൊത്തത്തിലൊരു മലയാള ടച്ചുള്ള പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവേശം സിനിമയുടെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെയാണ് ഫഹദിന്റെ ആ ഒരു വരവ് ടീം അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ചിത്രം എന്നുള്ളത്. വെയിറ്റിംഗ് ആണ്, ജൂലൈ 10 എന്നുള്ള ഒരു ഡേറ്റ് വരേക്കും. ജൂലൈ മാസം ഒരുപാട് സിനിമകൾ തന്നെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ ആ ഒരു വെയിറ്റിംഗിൽ ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് മാറ്റണി മാഷപ്പിൽ നിന്നും എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാകുന്നു. ഈവനിംഗ് 917 ഈവനിങ്സിൽ പകലാം, അതുവരെയും ചെറിയൊരു ബ്രേക്ക്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം.

0: This. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: This is only on Radio Suno 91.7 FM. Brought to you by
4: Safari. World-class shopping experience. Doha, Qatar.
5: And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Hi, this is Rahman.
4: You are listening to
3: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ത്തോടുകൂടി കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുകയാണ്. അതിനെ ഓരോ കുടുംബങ്ങളും പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരാള് വൻ ബുദ്ധിക്കായിരിക്കും, മറ്റേ ടീം ഫുൾ ഫണ്ണിലായിരിക്കും അതിനെ കാണുക. വേറൊരു കുടുംബമാണെങ്കിൽ അടിമുടി ആക്ഷനിലാണ് ആ ഒരു കാര്യത്തെ ഡീൽ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞ സിനിമ മനസ്സിലായി കാണുമല്ലോ അല്ലേ, പെട്ടെന്ന് ആ കഥാപാത്രങ്ങളൊക്കെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. മോഹിനിയാട്ടം തന്നെയാണ് ഉദ്ദേശിച്ചത്. മൂന്നാമത് പറഞ്ഞ ആ ഒരു വൺ ആക്ഷൻ മൂവി ഏതാണെന്ന് പിടികിട്ടിട്ടുണ്ടെങ്കിൽ മലയാളം സിനിമയല്ല തമിഴാണ്, ഏതാണ് ആ ചിത്രം എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാട്ടോ. 5000097 എന്ന നമ്പറിലേക്ക്. അപ്പൊ മെസ്സേജിൽ വരുന്ന സമയത്ത് ഇനി നമുക്ക് ചിന്ന ചിന്ന ആസൈ എന്നുള്ള ആ സിനിമയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് കേൾക്കുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഫെബ്രുവരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Brought to you by
2: Safari, world-class shopping experience, Doha, Qatar.
3: And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: രൺജി പണിക്കർ,
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 എഫ്എം. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. ആൻഡ്
0: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: ചിലപ്പോൾ ചില ചെറിയ സിനിമകൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ കയറിപ്പറ്റും. അങ്ങനെ ഈ അടുത്ത് ഏറ്റവും അധികം ആളുകൾ ഇഷ്ടത്തോടുകൂടി ഒരുപാട് പോസ്റ്റുകളും അല്ലെങ്കിൽ ഒരുപാട് വളരെ ഇഷ്ടത്തോടുകൂടി എഴുതിയ ഒരു സിനിമയായിരുന്നു ചിന്ന ചിന്ന ആസി. വർഷയായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ സിനിമയുടെ എഡിറ്ററുമായിട്ട് സംസാരിച്ചിരുന്നു. ആ സിനിമയുടെ കുറച്ചധികം വിശേഷങ്ങൾ അറിഞ്ഞു. ആ സിനിമ കണ്ട ഒരാളിപ്പോൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. അൽത്താഫാണ്, അൽത്താഫ് സിനിമയെ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരാളാണ്. അൽത്താഫ് വണക്കം. സുഖം സുഖം. എന്താ വിശേഷം?
6: യാത്രയിലാണ്.
5: യാത്രയിലാണ്, അടിപൊളി അടിപൊളി. അപ്പൊ ചിന്ന ചിന്ന ആസി, ആ സിനിമ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തോടൊക്കെ ചിലപ്പോ ചേർന്ന് പോകുന്ന ചില സിനിമകൾ ഉണ്ടെന്ന് പറയും. അതിൽ
6: ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു
5: ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ആ സിനിമനെ ഉൾപ്പെടുത്താം.
6: അതെ അതെ അതെ, ഉറപ്പായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫീൽ ഗുഡ് സിനിമ നമ്മൾ എപ്പോഴും പറയുന്ന ഫീൽ ഗുഡിന്റെ ഒരു 100% നമുക്ക് ഒരു ഫീൽ തരുന്ന ഒരു സിനിമ തന്നെയാണ്. അതില് ഇപ്പോ എടുത്തു പറയേണ്ട രണ്ടു പേര്, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്ത ഇന്ദ്രൻചരൻ ആണെങ്കിലും മധുബാല. മധുബാലയ്ക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ തോന്നി ആ ഫിലിം കണ്ടപ്പോ. ഒന്നാമത്തെ കാര്യം അവരെ സ്ക്രീനിൽ കാണാനൊരു ഭയങ്കര ഗ്രേസ് ആണ്. നമുക്കറിയാം, നമുക്ക് റോജർ തൊട്ട് നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു നായികയാണ്. അപ്പം ആ സിനിമ, ഈ സിനിമ മൊത്തം അവരുടെ ഒരു ഗ്രേസ് ഉണ്ട് ആ സിനിമയിൽ കാണാനും നമുക്ക് ഭയങ്കര ആസ്വദിക്കാനുള്ള ഒരു ഗ്രേസ്. പിന്നെ ആ ഒരു പേര് ചിന്ന ചിന്ന ആസി എന്നുള്ള ഒരു പക്ഷെ അവർക്കുള്ള ട്രിബ്യൂട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരുടെ ആദ്യത്തെ സിനിമയായ റോജയിലെ
5: പാട്ട്
6: ഒരു പാട്ടാണ് ചിന്ന ചിന്ന ആസി എന്നുള്ളത്. അപ്പൊ എന്താ പറയാ, അതൊരു സൈഡില്. പിന്നെ ഇന്ദ്രൻചേരന്റെ കാര്യം നമ്മൾ ആരും ഇന്ന് പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ്
5: പറയേണ്ട ആവശ്യമില്ല.
6: അയ്യോ, ഒരു രക്ഷയില്ല. പുള്ളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയാ, പുള്ളി ഈ സിനിമയിലൊരു പ്രത്യേകത. ഇപ്പം സിനിമ കാണാത്തവർക്ക് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ കഥയൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഇതിലെ ഡയലോഗുകളോടൊപ്പം തന്നെ ഇവരുടെ രണ്ടുപേരുടെയും കുറെ സൈലൻസും ഇമോഷൻസ് ആയിട്ട് ഇവർ കൺവേ ചെയ്യുന്നുണ്ട്. സൈലൻസ് ആണെങ്കിലും ഇവരുടെ മുഖവും കണ്ണും ഒക്കെ ആയിട്ട്, അതായത് ഡയലോഗുകളോടൊപ്പം തന്നെ അത് അത്രയും തന്നെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ സൈലൻസും ഇമോഷൻസും ഒക്കെ വേറെ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ ഭയങ്കരമായിട്ട് നമ്മളെ കണക്റ്റഡ് ആവും. അവരുടെ രണ്ട് ക്യാരക്ടറുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആക്കിയാണ് അവർ കൊണ്ടുപോകുന്നത്. കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കാണാത്തവർക്ക് നിങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ, മനസ്സിന് എന്താ പറയാ, കുറച്ച് നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ശാന്തതയാണെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓൺ കോമഡി അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനത്തെ ഒന്നും അല്ലാതെ ഒരു എന്റർടൈൻമെന്റ്, ഒരു മനസ്സിന് സുഖം കിട്ടുന്ന ഒരു സിനിമ കണ്ട് ആസ്വദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ചിന്ന ചിന്ന ആസയെന്നാണ് ഒരു പ്രേക്ഷകന്റെ മേഖല സിനിമ കണ്ടെന്ന ആളെന്ന നിലയിൽ എനിക്ക് തോന്നിയത്. ഇതിന്റെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഫ്രെയിംസ് ആണ്. ഇതിന്റെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് അന്യമാണ്. ഉറപ്പായിട്ട് ഉറപ്പായിട്ട് സിനിമ പഠിക്കുന്നവരോ അല്ലെങ്കിൽ സിനിമയെ ആ ഒരു അക്കാഡമിക് ആയിട്ട് കാണുന്നവരൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്താ പറയാ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട്, വൈഫും ഒക്കെ ആയിട്ട് പോയിരുന്ന്, ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ കണക്ട് ആവുന്ന
5: എന്തായാലും താങ്ക് യു അൽത്താഫെ, താങ്ക് യു സോ മച്ച്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സിനിമയെ കുറിച്ച് പറഞ്ഞു തന്നേനെ.
6: താങ്ക് യു,
5: ബൈ ബൈ ബൈ ബൈ.

0: റേഡിയോ സനോ,
1: റേഡിയോ സനോ
2: 91.7 FM,
0: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്,
4: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
3: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alucas 917 evenings
6: presented by Joy Alucas, world's favorite jeweler,
7: powered by
8: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
9: in association with
10: Doha Bank.
9: Make shopping more rewarding. Get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

മാറ്റിനി മാഷ് വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ സിനിമ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൗതുകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രത്യേകം നോട്ട് ചെയ്യും അല്ലേ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു പോസ്റ്റാണ് കേട്ടോ. ആ പോസ്റ്റിന്റെ ഒരു ഹെഡിങ് ഇങ്ങനെയാണ്, ആദ്യ മൂന്ന് സിനിമകളും ഹിറ്റാക്കിയ സംവിധായകർ ആരൊക്കെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതിൽ നമ്മൾ നേരെ മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ 2010 മൂവി ബെസ്റ്റ് ആക്ടർ, ഒരു തകർപ്പൻ ഹിറ്റ് ചിത്രമായിരുന്നു. അതുപോലെ 2013 ABCD. ഇനി അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രം ഏതായിരുന്നു, അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഹിറ്റ് ചിത്രം ഏതായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് പറയാം. ഒരു സംവിധായകന്റെ സിനിമ കൂടി ഞാൻ പറയാം, പെട്ടെന്ന് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബേസൽ ജോസഫ് 2015 കുഞ്ഞിരാമായണം ചെയ്യുന്നു, അത് അടിപൊളി ഹിറ്റായിട്ട് പോകുന്നു. പിന്നെ ഗോദ, അത് നമ്മളുടെ ശ്രദ്ധ നേടിയ സിനിമയാണ് 2017. മൂന്നാമത്തെ ബേസൽ ജോസഫിന്റെ ആ ഹിറ്റ് ചിത്രം ഏതായിരുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. സിനിമകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, മനസ്സിലേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനോ 91.7 FM
1: brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: തുടർച്ചയായിട്ട് നമുക്ക് ഹിറ്റുകൾ തന്നിട്ടുള്ള സംവിധായകരെ കുറിച്ച്, അല്ലെങ്കിൽ അടുപ്പിച്ച് മൂന്ന് ഹിറ്റുകളൊക്കെ തന്നിട്ടുള്ള സംവിധായകരെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വരുമായിരുന്നു. അക്കൂട്ടത്തിൽ ഞാൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു, എല്ലാവരും അടിപൊളിയായിട്ടാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പെട്ടെന്ന് അറിയുന്ന കാര്യങ്ങളാണല്ലോ. നമുക്കൊന്ന് നമ്മളെ കേൾക്കുന്ന ആളുകൾക്കാണ് സിനിമയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ടും കൃത്യമായിട്ടും ഒക്കെ അറിവുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യമായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഓർമ്മയുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ മാർട്ടിൻ പ്രക്കാട്ടിനെ 2010 ബെസ്റ്റ് ആക്ടർ, 2013 ABCD. പിന്നെ അടുത്ത ഹിറ്റ് 2015 ചാർലി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചാർലി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിദംബരം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളാണ് ചിദംബരം, ജാനേമൻ എന്ന് പറയുന്ന ആ സിനിമയിലൂടെ തുടക്കമിട്ടതും. പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഏത് തരം ഹിറ്റായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല, അത്രമാത്രം ഹിറ്റായിട്ട് പോയ സിനിമയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബാലൻ ആ മൂവിയും ഇപ്പൊ ദാ മൂന്നാമത്തെ ചിത്രവും അദ്ദേഹം ഹിറ്റടിച്ച് നിൽക്കുന്ന സമയമാണ്. ഹിറ്റ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ പാട്ടുകളും അത്രമാത്രം സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ടൈം കൂടിയാണ്. എട്ടോ സിനിമയിലെ എങ്ങോട്ടാന്നുള്ള പാട്ടിന്റെ ആ ഒരു വീഡിയോ റിലീസായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ സംഭവിക്കുന്നു. അത് മാത്രമല്ല കേട്ടോ, മലയാള സിനിമയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിട്ട് ബാലൻ ഇങ്ങനെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിനി കേൾക്കാൻ പോകുന്നത് ബാലനിലെ എങ്ങോട്ടാന്നുള്ള ആ ഒരു പാട്ട് തന്നെയാണ്.

0: സവാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം. റേഡിയോ സുനോ ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം. റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലും.

0: മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
1: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി

0: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ
1: മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
3: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
4: ഭരതനാട്യം, മോഹിനിയാട്ടം, ഈ രണ്ട് സിനിമകള് നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച ആൾക്കാരാണല്ലേ. മോഹിനിയാട്ടം കാണുന്ന സമയത്ത് നമ്മൾ പലരോടും പറഞ്ഞു, ഭരതനാട്യം കാണാത്തവരോട് എത്രയും പെട്ടെന്ന് ഭരതനാട്യം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ആ സിനിമ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് സിനിമകളും നമ്മളെ അത്രമാത്രം രസിപ്പിച്ച ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന സിനിമകളാണ് ഭരതനാട്യവും മോഹിനിയാട്ടവും. ഇനിയിപ്പോൾ അതിൻ്റെ തേർഡ് പാട്ട് വരാനായിട്ട് പോകാനോട്ടെ. രണ്ട് പാട്ടുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു, തേർഡ് പാട്ട് എത്താനായിട്ട് പോകുമായിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ഈ സിനിമയും എത്തുക. അപ്പം നമ്മളെ കൂടുതൽ കൂടുതൽ ചിരിപ്പിക്കും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ രണ്ട് ഭാഗങ്ങളുടെയും വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൃഷ്ണദാസ് മുരളി, അദ്ദേഹം തന്നെയാണ് ഈ തേർഡ് പാട്ടിൻ്റെയും രചനയും സംവിധാനവും ഒക്കെ നിർവഹിക്കാനായിട്ട് പോകുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ രണ്ടാമത്തെ പാട്ടിലെ സൈജു കുറിപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജിൻ, കലാരഞ്ജിനി, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇവർ തന്നെ ആയിരിക്കാം മിക്കവാറും തേർഡ് പാട്ടിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു താരനിര തന്നെ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെ അറിഞ്ഞ് കേൾക്കുന്ന സൂചനകളിലൂടെ മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും ആ ഒരു തേർഡ് പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

മാറ്റിനി മാഷപ്പ് വിശേഷങ്ങൾ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂറുകൾ തുടങ്ങിയ സമയത്ത് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, ക്ഷണിക്കപ്പെടാത്ത അതിഥികളിൽ കൂടെ ഹിറ്റായി മാറിയ സിനിമകളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു സീസൺ ആയിരുന്നു ഈ അടുത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. ദൃശ്യ മൂവിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ മോഹിനിയാട്ടം പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഒരു തമിഴ് സിനിമയുണ്ട്, അതും ഈ ഒരു സെയിം രീതിയിൽ വരുന്ന എന്നാൽ വമ്പൻ ആക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. ആദ്യത്തെ ദൃശ്യത്തിൽ വൻ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മോഹിനിയാട്ടത്തിൽ വൻ കോമഡിയും അങ്ങനെ ഫൺ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം മൂന്നാമത് വരുന്ന സമയത്ത് ഒരു തമിഴ് മൂവിയാണ്, അത് ഭയങ്കര ഗംഭീര ആക്ഷനിലൂടെയാണ് ഈ ഒരു കാര്യങ്ങൾ അവിടെ ഡീൽ ചെയ്യപ്പെടുന്നത്. ഏതാണ് മൂവി എന്ന് ചോദിച്ച സമയത്ത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സിലേക്ക് വന്നിട്ടുണ്ട്, കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും കാണുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നു. തമിഴ് ചിത്രത്തിന്റെ പേര് ബ്ലാസ്റ്റ് എന്നാണ് കേട്ടോ. കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അഭിരാമി, അർജുൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സർവമായിൽ അഭിനയിച്ച പ്രീതി, അങ്ങനെ അവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരു നല്ല സിനിമയാണ് കേട്ടോ. അങ്ങനെ സിനിമാ ലോകത്തെ ചിന്ന ചിന്ന വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ മണിക്കൂറുകൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
5: In association with
6: Doha Bank.
5: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
2: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Good evening, good evening. ജൂൺ 30-ാം തീയതി ചൊവ്വാഴ്ച ദിവസം മറ്റൊരു ഈവനിങ് ടൈം. ദാ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആ ഒരു ഡ്രൈവിൽ ജോയിൻ ചെയ്യുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈം. ഒരുപാട് വിശേഷങ്ങൾ. ഇൻഫാക്ട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജൂൺ 30 എന്ന് പറയുന്ന ദിവസം നമ്മൾ നേരെ റീഡയറക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയ ഡേയിലേക്കാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ റിലീസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ ഇന്നത്തെ ദിവസമുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ വേൾഡ് അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു ജനറേഷൻ കംപ്ലീറ്റ്ലി ഇൻ ടു സോഷ്യൽ മീഡിയ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി റിലൈ എ ലോട്ട് ഓൺ സോഷ്യൽ മീഡിയ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി ഇരിക്കുന്നു. നമ്മൾ അവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് സോഷ്യൽ മീഡിയ ഇസ് ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ അസ് ആസ് വെൽ. അപ്പം എന്തൊക്കെയാണ് ഭയങ്കരമായി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടന്റ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ബട്ട് ബിഫോർ ദാറ്റ് എല്ലാവരുടെയും തന്നെ ആ ഒരു ഈവനിങ് വിഷസിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ദാ വിഷസ് ഒക്കെ അയക്കേണ്ട ഒരു സമയവും കൂടിയാണ്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, ദ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുമ്പോൾ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് ഡിസ്കഷനിലേക്ക് അപ്ഡേറ്റ്സിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ മെസ്സേജൊക്കെ അയച്ച് ഉഷാറായിട്ട് നമുക്ക് ഈ ഈവനിങ് അങ്ങ് തുടങ്ങാം. ചായ കുടിച്ച് എല്ലാവരും എനർജൈസ്ഡ് ആയിട്ട് തിരിച്ചെത്തിക്കോളൂ കേട്ടോ.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 7 മിനിറ്റും 24 സെക്കൻഡും. യു ഹാവ് ടൂൺഡ് ഇൻ ടു കൊൽക്കത്താസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ
1: മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
3: സുഖമാണി നില.
4: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: See apply.
1: And
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Welcome, welcome once again. Welcome back to Radio Sona 921.7 FM. 917 evenings in the time. Sandeep Anu Kude joins you in the studio clock. സമയം 5 മണി കഴിഞ്ഞ 16:20. സോഷ്യൽ മീഡിയ ഡേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് തന്നെ സംസാരിക്കാനുണ്ട്. ഇൻഫാക്ട് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ യു ഹാവ് ഗോട്ട് എൻ എൻറ്റയർ ഡേ. ശരിക്കും ഒരു ദിവസം തന്നെ പോരാ നമുക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച് തീർക്കാനായിട്ട്. എങ്കിൽ പോലും ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത സോഷ്യൽ മീഡിയ ഏതാണെന്നുള്ളത് നമുക്ക് ഓർമ്മ കാണും. പക്ഷേ ലോകത്ത് ആദ്യമായിട്ട് വന്ന സോഷ്യൽ മീഡിയ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യമായിരിക്കും അത്. ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് എന്തായാലും തിരിച്ചു വരാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഗുഡ് ഈവനിങ് മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങുന്നുണ്ട്. അഖിൽ ഗുഡ് ഈവനിങ് പറയുന്നു, റഫീഖിൻ്റെ ഗുഡ് ഈവനിങ് മെസ്സേജ് വന്നിട്ടുണ്ട്, ഇർഫാൻ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓൾസോ റമീസ് ഗുഡ് ഈവനിങ് പറയുന്നു അലോങ് വിത്ത് എ ബർത്ത്ഡേ മെസ്സേജ്. റമീസ് അയച്ചിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടിയിട്ടുള്ള വിഷസ് ആണ്. മകൻ്റെ പേര് ഇക്ബാൽ എന്നാണ്. സോ ഇക്ബാലിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ആസ് യൂഷ്വൽ സന്ദീപ് പറയാറുള്ള പോലെ തന്നെ ഒരു ബർത്ത്ഡേ വിഷ് അങ്ങ് പറഞ്ഞേക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഇക്ബാലെ, വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ.

ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ അസീസ് ഡേ. ഒരു ഗുഡ് ഈവനിങ് വിഷസ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രശാന്ത് സന്ദീപ് ബ്രോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു പ്രശാന്ത് ബ്രോ, അവിടെ എങ്ങനെയാണെന്ന് കരുതുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഈവനിങ് വിഷസ് അയച്ചിരിക്കുന്നത് സീസാറാണ്. ഹലോ സീസാർ, ഹൗ ആർ യു ഡൂയിങ്? അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ദാ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെ ഞാൻ ചെറുതായിട്ടൊന്നൊരു ബോക്സിൽ അടയ്ക്കാൻ പോവുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം ബോക്സ്. 917 അപ്പോൾ ഇന്ന് അൺലോക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്ത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ട സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഓർക്കുട്ടാണോ? ഞാൻ ഓർക്കുട്ടായിരുന്നു. ഓക്കെ, എൻ്റെ ഓർമ്മയിലുള്ളത് ഓർക്കുട്ടാണ്, ആസ് ഇൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് ആദ്യമായിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരുപാട് പേർക്ക് തന്നെ പല രീതിയിലും പല കണക്ഷൻസും പല ആപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ അല്ല, ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ 1997 ജനുവരിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ട ഫസ്റ്റ് എവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അഥവാ ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997. അപ്പോൾ ഈ ഒരു ഉത്തരത്തിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗെയിം ബോക്സ് ഇന്ന് പുറത്തിറങ്ങാൻ പറ്റും. 917 evenings ഗെയിം ബോക്സ്. അപ്പോൾ പെട്ടെന്ന് ആൻസേഴ്സ് പോന്നോട്ടെ. ഏറ്റവും ഫസ്റ്റായിട്ട് ഈ വേൾഡിൽ തന്നെ ഇറങ്ങിയ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആ ഒരു പ്ലാറ്റ്ഫോം ഏതാണ്? 1997 ആണെന്നുള്ള ആ ഒരു ക്ലൂ കൂടി ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. പെട്ടെന്ന് അയച്ചു തുടങ്ങിക്കോളൂ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ. 917 evenings.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ഇനി അബോഹമൂർ സഫാരി മാളിലും. ജൂലൈ 1 വൈകുന്നേരം 5 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat ഗോൾഡ് 367 കത്തോറിയാൽ, 21 carat ഗോൾഡ് 425 കത്തോറിയാൽ, 22 carat ഗോൾഡ് 448.50 കത്തോറിയാൽ, 24 carat ഗോൾഡ് 486.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: ഞാൻ ജയസൂര്യ.
9: You are listening to Radio Suno 91.1.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞാൽ 45 മിനിറ്റും 13 സെക്കൻഡും ആവുന്നു. ഈ ഒരു ടൈമിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഡേ ആണ്. അത് ബേസ് ചെയ്തിട്ടുള്ള കുറേ കഥകളൊക്കെ പറയാനുണ്ട്. ഓഫ് കോഴ്സ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് അല്ലേ. ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും. ആദ്യം നമ്മൾ യൂസ് ചെയ്ത സോഷ്യൽ മീഡിയ ആൻഡ് ഓൾസോ അത് കഴിഞ്ഞിട്ട് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഫോം ചെയ്ത് വന്നത്, അത് ഇന്നും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ആ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ പുറകിലുള്ള കഥകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ട് കുറച്ച് പേരിങ്ങനെ വന്നിട്ടുണ്ട്. മാത്രമല്ല ആ ബോക്സിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: ഇന്നത്തെ ഗെയിം ബോക്സിൽ ആദ്യം തന്നെ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞേക്കുന്ന ആ ഒരു ലിസ്റ്റിലേക്ക് ഒന്ന് പോവുകയാണ്. സഞ്ജയ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ റൈറ്റ് ആൻസർ പറയുന്നു. ടോട്ടൽ ഫയർ പ്രൊട്ടക്ഷൻ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. അഖിലേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പ്രശാന്ത് കുമാർ പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. സുധീർ റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ പേരില്ലാത്ത 1-2 അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. സീസർ റൈറ്റ് ആൻസർ. റമീസ് സൽമാൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ അതാ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനീഷ് ഉണ്ണി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ മെസ്സേജ് അയച്ചിട്ടുള്ളതിൽ ഒരു 90% ആൾക്കാരും തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം. കാരണം 90s കിഡ്സിനൊക്കെ തന്നെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ഇത്. ഏതാണ് പ്ലാറ്റ്ഫോം എന്നുള്ളതായിരുന്നു ചോദ്യം. സോ 1997 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആദ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അഥവാ ആപ്ലിക്കേഷൻ ഏതാണ്? ലാസ്റ്റ് ചാൻസ് ആണ്, പെട്ടെന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000 00917 ലേക്ക്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. ദ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
5: In association with
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
7: Let's play football.
4: Football Mania.
8: എതിരാളികളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി വായിച്ചറിയുന്ന തന്ത്രജ്ഞൻ, കളിക്കാരെ കൃത്യമായി ട്യൂൺ ചെയ്ത് മികച്ച ഫോം പുറത്തെടുക്കുന്ന മാന്ത്രികൻ, അതാണ് കാർലോ ആഞ്ചലോട്ടി. 2026 ഫുട്ബോൾ ലോക കിരീടം ലക്ഷ്യമിട്ടാണ് 1965 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു വിദേശ പരിശീലകനെ നിയമിക്കുന്നത്. ഒരു വിള്ളൽ പോലും വീഴ്ത്താത്ത പാറ പോലെയുള്ള പ്രതിരോധം, എതിർപാളയം തകരുന്ന മൂർച്ചയേറിയ മുന്നേറ്റം, ഇതെക്കാലവും ആഞ്ചലോട്ടിയുടെ പ്രധാന ടാക്ടിക്സ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാന 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ഏക പരിശീലകനാണ് ആഞ്ചലോട്ടി. ഒപ്പം 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എന്ന റെക്കോർഡും ഈ ഇറ്റലിക്കാരന് സ്വന്തമാണ്. എത്ര വലിയ ചലഞ്ചും നേരിട്ട് വിജയം കൊയ്യാനുള്ള ആഞ്ചലോട്ടിയുടെ അസാധാരണ മികവ് ബ്രസീലിന്റെ തുറപ്പുചീട്ടാണ്.
9: Evenings.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings
1: presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
2: in association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ട് തന്നെയാണ് ഈ ഒരു ടൈമിൽ നമ്മൾ എത്തുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ബോക്സ് അഗൈൻ.
2: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
5: അങ്ങനെ ഗെയിം ബോക്സിൽ ഇരിക്കുന്നവർ, ആദ്യത്തെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒത്തിരി പേര് തന്നെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞ സെക്കൻഡ് ലിസ്റ്റ് ഓഫ് ലിസ്ണേഴ്സ് ലിജോ ജോസ് ആണോ? ലിജോ ജോ മാത്രമേ കാണുന്നുള്ളൂ. ലിജോ ബ്രോ റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അസ്ബാക്ക് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് പറഞ്ഞില്ല എന്നാണോ അസ്ബാക്കെ പറഞ്ഞത്? വായിച്ചു വായിച്ചു. നൌഷാദ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീജ സിദ്ധാർത്ഥൻ റൈറ്റ് ആൻസർ പറയുന്നു. അനീഷ് ഉണ്ണി റൈറ്റ് ആൻസർ. റമീസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നസീവ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഖിലേഷ് ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ ജിജോ ജോസഫ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസേഴ്സിലേക്ക് എന്തായിരുന്നു ചോദ്യം എന്നുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ലോകത്തെ ഏറ്റവും ആദ്യം ഉപയോഗിക്കപ്പെട്ട സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടത് ഏത് സൈറ്റാണ് എന്ന് ചോദിച്ചപ്പോൾ ദാ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് നമ്മുടെ ലിസ്ണേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ധാരണയുണ്ട്. ഇഫ് യു ആർ എ 90s കിഡ് ഭയങ്കരമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് that is none other than 6degrees.com. ഈ 6degrees.com ആണ് 1997 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇതെന്താണ് ഇപ്പം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, June 30 ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയ ഡേ കൂടിയാണ്. അപ്പോൾ ബേസിക്കായിട്ട് കുറേയേറെ കാര്യങ്ങൾ, കുറേ കഥകൾ വരുന്നുണ്ട്. ആ കഥകളൊക്കെ തന്നെ നമ്മൾ ഫേസ്ബുക്കിനെ ബേസ് ചെയ്തും അതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു സോഷ്യൽ മീഡിയ പറ്റിയിട്ടൊക്കെ ഉള്ളതാണ്. എന്താണ് കഥയെന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
6: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
9: ഞാനും
8: റേഡിയോ സുനോ 91.7. സുനോ 91.7.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 917 ഈവനിങ് സന്ദീപാണ് കൂടെ ഉള്ളത്. ഒരുപാട് വിശേഷങ്ങൾ ദാ സോഷ്യൽ മീഡിയ ഡേയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഒരു മൈഗ്രേഷൻ ടു ഫേസ്ബുക്ക് വാസ് എ ബിഗർ ചേഞ്ച്. 2003 മൈ സ്പേസ് എന്നുള്ള ആ ഒരു സോഷ്യൽ മീഡിയ ഹാസ് ടേക്കൺ ഓവർ ഗ്ലോബലി. ശരിക്കും മിഡ് 2000s നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി കൾച്ചറൽ ജഗനോട്ട് ആയിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസിംഗ് പീപ്പിൾ ടു സോഷ്യൽ മീഡിയ, അതിലും ഉപരി ഇറ്റ് ഷേപ്ഡ് എ ജനറേഷൻ റിലേറ്റിംഗ് വിത്ത് മ്യൂസിക്, ഇന്റർനെറ്റ് കൾച്ചർ, ബേസിക് ആയിട്ടുള്ള കോഡിംഗ്, ഇതൊക്കെ തന്നെ നമുക്ക് മൈ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പോസിബിൾ ആക്കി തന്നു. മൂന്ന് വർഷം കൊണ്ട് 2006 എത്തിയപ്പോൾ ഗൂഗിളിനെ തന്നെ മറികടന്ന് മോസ്റ്റ് വിസിറ്റഡ് വെബ്സൈറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആയിട്ട് മാറി മൈ സ്പേസ് എന്നുള്ളത്. ന്യൂസ് കോർപ്പ് ഈ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഒരു മാസീവ് ആയിട്ടുള്ള $580 million ആണ് കൊടുക്കേണ്ടി വന്നത്. മൈ സ്പേസ് എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചു. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു HTML കോഡിംഗ്. ആക്സിഡന്റ് ആയിട്ടുള്ള HTML കോഡിംഗ്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ബട്ട് ദെൻ നമുക്ക് നമ്മുടെ വിഷ്വൽ ലേഔട്ടും പ്രൊഫൈലും ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും അത് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് മൈ സ്പേസ് നമ്മളെയൊക്കെ തന്നെ പഠിപ്പിച്ചു. ജസ്റ്റ് ഇമാജിൻ ദറ്റ് സംവൺ റീച്ചിങ് ആ പ്രൊഫൈൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുന്നു, ഒരു പ്രൊഫൈൽ സൗണ്ട് ട്രാക്കിനെ പറ്റിയിട്ട്. ഈ സംഭവമൊക്കെ ഇപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു പ്രൊഫൈലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ, അതായത് 2005 കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈസ്കൂൾ ഡ്രാമയൊക്കെ നമുക്ക് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. Top 8 ഫ്രണ്ട്സ് ഗ്രിഡിൽ കാണിക്കുമായിരുന്നു. ആൻഡ് ദിസ് വാസ് സംതിങ്, ക്ലോസസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള സംഭവമായിരിക്കാം വൈ, ബിക്കോസ് ദ പ്രൊഫൈൽ ഷോ Top 8 ഓഫ് യുവർ ഫ്രണ്ട്സ്, നോട്ട് ജസ്റ്റ് ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ്. പിന്നെ എവിടെയാണ് ആ പാളിച്ച പറ്റിയത്? യെസ്, ദെൻ കെയിം ഫേസ്ബുക്ക്. ഫേസ്ബുക്കിന്റെ ആ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് വാസ് എ ബിഗർ ചേഞ്ച്, ഒരു വലിയ അടി തന്നെയായിരുന്നു ഈ ഒരു മൈ സ്പേസ് എന്നുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്. അങ്ങനെ ഇനി നമ്മൾ പോകുന്ന കഥ ഫേസ്ബുക്കിന്റേതാണ്. അപ്പൊ ആ ഒരു കഥയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. സോഷ്യൽ മീഡിയ ഡേയിൽ ഒരുപാട് സോഷ്യൽ മീഡിയ വിശേഷങ്ങളുമായി. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. കഥാസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
0: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back to Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടിയുള്ളത്. ലോകത്ത് എല്ലായിടത്തും തന്നെ സോഷ്യൽ മീഡിയയ്ക്കുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് എന്താണെന്ന് അറിയാം. June 30 സോഷ്യൽ മീഡിയ ഡേ ആണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് പാസ്റ്റിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ പോകുന്നത് 2004 February 4 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഫേസ്ബുക്ക് എന്നുള്ള ആ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ. സോഷ്യൽ മീഡിയ ലോകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു ചേഞ്ചിനെ പറ്റി, മാറ്റത്തിനെ പറ്റിയിട്ടാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ് ഓവർ നൈറ്റ് സംഭവിച്ചതല്ല ഫേസ്ബുക്കിന്റെ ആ ഒരു വിജയം അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഓവർ ദ ഇയേഴ്സ് വന്നതായിരുന്നു. 2004 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെങ്കിലും പ്രോമിനന്റ് ആയിട്ട് കുറെ എഡിറ്റിംഗും കാര്യങ്ങളും ഒക്കെ തന്നെ മേജർ ആയിട്ട് സംഭവിച്ചത് 2007 എന്ന വർഷത്തിലാണ്. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയ ഫേസ്ബുക്കിനെ നമുക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. 2008 തന്നെ മൈ സ്പേസിന്റെ ഗ്രിപ്പ് അതിഭീകരമായിട്ട് തന്നെ ലൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ഫേസ്ബുക്ക് ഒഫീഷ്യലി ഹാസ് ടേക്കൺ ഓവർ. ആ ഒരു സമയത്ത് ഫേസ്ബുക്ക് നമ്മൾ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടായിരുന്നു. എടുത്തു പറയാനാണെങ്കിൽ മൈ സ്പേസിലെ ഈ ഒരു HTML ഭാഗമൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു കസ്റ്റമൈസേഷനൊക്കെ. എങ്കിൽ പോലും പല ഭാഗത്തും ഭയങ്കരമായിട്ട് തന്നെ ക്ലട്ടറിങ് നടക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മെസ് ആവാൻ തുടങ്ങി ദ എൻറ്റയർ ലോഡിംഗ് ഓഫ് മൈ സ്പേസ്. മനുഷ്യന്റെ ചിന്താഗതികൾ മാറുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്ന പല കസ്റ്റമൈസേഷൻസും തന്നെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് യൂണിഫോമിലേക്ക് മാറി തുടങ്ങിയ വർഷമായിരുന്നു ഇത്. യെസ്, വി ഫൈനലി സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് ദ യൂണിഫോം ബ്ലൂ ആൻഡ് വൈറ്റ് ലേ ഔട്ട്. അതിന് ഭയങ്കരമായിട്ടുള്ള ലാഗ് ഇല്ലായിരുന്നു, അതേപോലെ തന്നെ പ്രൊഫഷണൽ ലുക്കിംഗ് ആയിരുന്നു. എന്തിനേറെ പറയുന്നു, നമുക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് ഫേസ്ബുക്കിനെ തോന്നി. ഇഷ്ടങ്ങളൊക്കെ മാറി മറിഞ്ഞപ്പോൾ മൈ സ്പേസിന് എന്ത് സംഭവിച്ചു എന്ന് പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും. മൈ സ്പേസിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറയാം. ബട്ട് ദെൻ റൈറ്റ് ആഫ്റ്റർ സം ടൈം ദാ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
6: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.0.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
2: ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ July 2 4 PM നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
1: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
3: 917 evenings. Radio Suno 91.7.

ജൂൺ 30 സോഷ്യൽ മീഡിയ ഡേ. സോഷ്യൽ മീഡിയ ഡേ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, സ്പെഷ്യലി റിലേറ്റിംഗ് ടു സോഷ്യൽ മീഡിയ. വെൽക്കം ബാക്ക്. 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. അങ്ങനെ ഇതാ ആ ഒരു വിശേഷങ്ങളിലേക്ക്. എന്താണ് സംഭവിച്ചത്? നമ്മുടെ മൈ സ്പേസിനെ ചോദിച്ചു കഴിഞ്ഞാൽ മൈ സ്പേസ് ഇസ് സ്റ്റിൽ അവൈലബിൾ, ബട്ട് ദെൻ ഒരു സോഷ്യൽ മീഡിയ ആയിട്ടല്ല. ഇറ്റ്സ് ബേസിക്കലി എ മ്യൂസിക്, ന്യൂസ്, പ്ലേലിസ്റ്റ് ആൻഡ് എന്റർടൈൻമെന്റ് ഡിസ്കവറി സൈറ്റ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ദാറ്റ് ഈ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്. ഇറ്റ് ഇസ് ഓൺഡ് ബൈ വിയാൻ ടെക്നോളജി LLC. നമുക്ക് എൻറ്റയർലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിരുന്ന ആ ഒരു കസ്റ്റം HTML CSS എഡിറ്റിംഗ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ടെംപ്ലേറ്റ് ആണ്. മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം ആ ഒരു സമയത്ത് നടന്ന വലിയൊരു മൈഗ്രേഷൻ കാരണം തന്നെ മൈ സ്പേസ് പെർമനന്റ് ആയിട്ട് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഫോട്ടോസ്, വീഡിയോസ്, മ്യൂസിക് അപ്ലോഡ്സ് 2015 മുന്നേ ഉള്ളത് കംപ്ലീറ്റ് ആയി തന്നെ മൈ സ്പേസ് പെർമനന്റ് ആയിട്ട് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഫോട്ടോസ്, വീഡിയോസ്, മ്യൂസിക് അപ്ലോഡ്സ് 2015 മുന്നേ ഉള്ളത് കംപ്ലീറ്റ് ആയി

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 18:52. യു ഹാവ് ടു ടൂൺ ഇൻ ടു ഗതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Let's play football.
0: Football Mania.
6: എതിരാളികളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി വായിച്ചറിയുന്ന തന്ത്രജ്ഞൻ, കളിക്കാരെ കൃത്യമായി ട്യൂൺ ചെയ്ത് മികച്ച ഫോം പുറത്തെടുക്കുന്ന മാന്ത്രികൻ, അതാണ് കാർലോ ആഞ്ചലോട്ടി. 2026 ഫുട്ബോൾ ലോക കിരീടം ലക്ഷ്യമിട്ടാണ് 1965 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു വിദേശ പരിശീലകനെ നിയമിക്കുന്നത്. ഒരു വിള്ളൽ പോലും വീഴ്ത്താത്ത പാറ പോലെയുള്ള പ്രതിരോധം, എതിർപാളയം തകരുന്ന മൂർച്ചയേറിയ മുന്നേറ്റം, ഇത് എക്കാലവും ആഞ്ചലോട്ടിയുടെ പ്രധാന ടാക്ടിക്സ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാന 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ഏക പരിശീലകനാണ് ആഞ്ചലോട്ടി. ഒപ്പം 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എന്ന റെക്കോർഡും ഈ ഇറ്റലിക്കാരന് സ്വന്തമാണ്. എത്ര വലിയ ചലഞ്ചും നേരിട്ട് വിജയം കൊയ്യാനുള്ള ആഞ്ചലോട്ടിയുടെ അസാധാരണ മികവ് ബ്രസീലിന്റെ തുറപ്പുചീട്ടാണ്.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Doha Bank,
1: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 23:44. Yet another beautiful evening. ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ സ്റ്റഫ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സമയമായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ സോഷ്യൽ മീഡിയ ഡേ ആകുമ്പോൾ എങ്ങനെയാണ് ഇൻഫർമേഷൻസ് പറയാണ്ടിരിക്കുക. നമ്മൾ ട്രാവൽ ചെയ്ത് 1997 കഴിഞ്ഞ പിന്നെ 2003 കണക്കുകളിലേക്ക്, അവിടെ നിന്ന് 2005-2008 എത്തി നിൽക്കുമ്പോൾ ഫേസ്ബുക്ക് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു സംസാരിച്ചു. ബട്ട് ദെൻ എനിക്കിവിടെ മെസ്സേജസിൽ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓർക്കുട്ട് എന്നുള്ളത്. ഓർക്കുട്ട് ഒന്നും നമുക്ക് മറക്കാനാവാത്ത ഒരു പക്ഷേ 90s kid, if you are a 90s kid, obviously ഈ ഒരു കാര്യം നമുക്ക് മറക്കാനേ പറ്റില്ല. പക്ഷേ ഇത് ബേസ് ചെയ്ത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര 90s kids ആൻസർ ചെയ്യാൻ പറ്റും. 90s kids മാത്രമല്ല, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വർഷം ഓർക്കുട്ടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ലുക്കും കാര്യങ്ങളും ഇന്റർഫേസും ഡൊമൈനും അതേപോലെ ലോഗോ ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റീബ്രാൻഡ് ചെയ്തു. ഗൂഗിള് നോക്കിയപ്പോൾ ഒരു April Fool's Day ഈ ഒരു സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏത് വർഷമാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ലോഗോ കംപ്ലീറ്റ് ആയിട്ട് യോഗേർട്ടിന്റെ ആ ഒരു സിമ്പലിലേക്ക് മാറുകയുണ്ടായി ഈ ഒരു വർഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻഡ് ഔട്ട് ഓഫ് എ ജോക്ക്. ഒരു തമാശ നടന്നുകൊണ്ടിരുന്ന ഇടയ്ക്ക് അവർ ചിന്തിച്ചു എന്ത് റീബ്രാൻഡ് ചെയ്യാന്നുള്ളത്. അങ്ങനെ അവരതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് മാറ്റി യോഗേർട്ട് സിമ്പലാക്കി കംപ്ലീറ്റ് ആയിട്ട് ഈ നമ്മുടെ ഓർക്കുട്ടിന്റെ സിമ്പലും സംഭവങ്ങളൊക്കെ തന്നെ ഈ ഒരു ഇന്റർഫേസ് ചേഞ്ച്, ഡൊമൈൻ ചേഞ്ച്, ലോഗോ ചേഞ്ച്, റീബ്രാൻഡിങ് കംപ്ലീറ്റ് ആയിട്ട് നടന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? പെട്ടെന്ന് ഓർക്കുട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ദാ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഓർമ്മയിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം. സ്ക്രാപ്പ് ബുക്കും അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ട്. ബട്ട് ദെൻ യെസ്, ഏത് വർഷമാണ് ടോട്ടൽ റീബ്രാൻഡിങ് ഓർക്കുട്ടിന് സംഭവിച്ചത്? ആ വർഷം ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917ലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: Hi, this is Nadia.
8: Airam kannumaa.
7: You're listening to Radio Suno.
9: Radio Suno.
7: Qatar's favorite radio station.
6: Nine one seven evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: ജൂൺ 30-ാം തീയതി സോഷ്യൽ മീഡിയ ഡേ ആണ്. ഒരുപാട് വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുട്ട് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നുള്ള ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ വർഷം ഓർക്കുട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി റീബ്രാൻഡിങ് എന്ന് തന്നെ നമുക്ക് പറയാം. എൻറ്റയർ പ്ലാറ്റ്ഫോം, ഇൻ്റർഫേസ്, ഡൊമെയിൻ, ലോഗോസ് ഒക്കെ തന്നെ മാറ്റി. ലോഗോ എക്സാക്ട്ലി ഒരു യോഗേർട്ടിൻ്റെ പിക്ചറിലേക്ക് മാറിയ ആ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ഏപ്രിൽ ഫൂൾസ് ഡേയുടെ അന്നാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു റീബ്രാൻഡിങ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് എ ജോക്ക് ആണ് ഈ സംഭവം നടന്നത് എന്ന് ഞാൻ പറഞ്ഞു പോകുമ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർക്കുട്ട് എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ ചില സ്ഥലങ്ങളിൽ പ്രൊനൗൺസ് ചെയ്ത് വരുമ്പോൾ അത് യോഗേർട്ട് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ യോഗേർട്ട് എന്നുള്ള അർത്ഥം വരുന്ന വേർഡുമായിട്ട് സാമ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അത് ബേസ് ചെയ്തുള്ള ഒരു ജോക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അന്നത്തെ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിലൊക്കെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, എന്നാൽ പിന്നെ ഗൂഗിൾ വിചാരിച്ചു റീബ്രാൻഡിങ് ആ രീതിയിൽ തന്നെ അങ്ങ് നടക്കട്ടെ, ആ ഒരു ജോക്ക് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഏറ്റെടുക്കാൻ വന്ന എൻറ്റയർ പ്ലാറ്റ്ഫോം, ഇൻ്റർഫേസ്, ഡൊമെയിൻ ഒക്കെ ചേഞ്ച് ആയി. ലോഗോ കൂടെ യോഗേർട്ടിലേക്ക് ആ ഒരു പിക്ചറിലേക്ക് മാറിയപ്പോൾ, യെസ്, ഈ ഒരു പെർട്ടിക്കുലർ വർഷം ഭയങ്കരമായിട്ട് ഓർക്കുട്ടിൽ വന്ന ആ ഒരു ചേഞ്ച് വിറ്റ്നസ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും നമുക്കിവിടെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു. അഖിലിൻ്റെ റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. നഫീസ് റൈറ്റ് ആൻസർ പറയുന്നു. ആഷി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വിജേഷ് റൈറ്റ് ആൻസർ, ഷമീർ റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ ലെജൻ ആ വർഷം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നൌഷ അത് ഉത്തരം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതല്ല, 2010 ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. 210 അല്ലല്ലോ, ചെറുതായിട്ടൊന്ന് വർഷം മാറിപ്പോയി. പോളോ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷാഫി റൈറ്റ് ആൻസർ, അരുൺ റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഷജിൽ റൈറ്റ് ആൻസർ, ഷാ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പോൾസൺ റൈറ്റ് ആൻസർ, റീന റൈറ്റ് ആൻസർ പറയുന്നു. ജിജോ റൈറ്റ് ആൻസർ. സോ റൈറ്റ് ആൻസറിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ് 2008 ഏപ്രിൽ 1st കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ റീബ്രാൻഡിങ് നടന്നത്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ ആൻഡ് ദാറ്റ് കൺഗ്രാജുലേഷൻസ് നേരെ കൊണ്ടുപോകുന്നത് ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്കാണ്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ലക്കി വിന്നേഴ്സിന് കുറച്ചധികം ഗിഫ്റ്റുകൾ, സിനിമ ടിക്കറ്റുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ദാറ്റ് വാസ് എ സർപ്രൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല. ബട്ട് ദെൻ ആ ഒരു സർപ്രൈസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ലക്കി വിന്നേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ ആ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വി ആർ മൂവിംഗ് ഇൻ ടു എ വണ്ടർഫുൾ സോങ്, ബോഡി ഗാർഡ് എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
8: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
7: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
9: Joy Alukas 917 Evenings
10: presented by Joy Alukas, world's favorite jeweler,
11: powered by
12: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
13: In association with
14: Doha Bank,
13: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
10: And
15: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി
6: വർഷ.
5: റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
1: In association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back to Radio Suno 91.7 FM 917 evenings. ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 6:30. ജൂൺ 30th. സോഷ്യൽ മീഡിയയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ബട്ട് ദെൻ യെസ്, ഇപ്പോൾ കറണ്ട് ആയിട്ട് ഒരു റണ്ണിങ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ വി വിൽ ഹാവ് ടു ബോർഡ് എ ഫ്ലൈറ്റ്.

0: ഇപ്പോൾ ആ ഒരു സമ്മർ സീസൺ ഒക്കെ ഇങ്ങനെ ഓണാകുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ആർ പ്ലാനിങ് ഓൺ ട്രാവൽ, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനും അതേപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങടേക്കും വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ഇതാ പുറത്തിറക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനിൽ എസൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്തി ട്രാവൽ ടിപ്സ് ഫോർ റെസിഡൻസ് ആണെങ്കിലും സിറ്റിസൺസ് ആണെങ്കിലും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. സമ്മർ സീസൺ ആൻഡ് ബിയോണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൊമക് ഡിസ്കംഫേർട്സ് വരാനായിട്ടുള്ള ഡൈജസ്റ്റീവ് ഡിസ്കംഫേർട്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ ഒന്ന് സെറ്റപ്പ് ചെയ്തുകൊണ്ട് ആക്ഷനബിൾ ആയിട്ടുള്ള വളരെയധികം ഈസി ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ ട്രാവലിംഗ് ടു എനി അതർ ഡെസ്റ്റിനേഷൻസ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെള്ളം ധാരാളം കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 8 to 12 കപ്സ് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ, വെദർ ഇറ്റ് ഇസ് ഓൺ റോഡ് ഓൺ ഫ്ലൈറ്റ് ഡസൻറ്റ് മാറ്റർ, നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിലും മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അവിടെ ആരും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. ഓൺലി തിങ് ദാറ്റ് യു നീഡ് ടു നോ ഇസ് ദാറ്റ് 8 to 12 കപ്സ് ഓഫ് വാട്ടർ നമ്മൾ കുടിച്ചിരിക്കണം. അതിന് മുന്നേ അതിനൊരു പ്രയോറിറ്റി കൊടുക്കണം റാദർ ദാൻ അതർ ബിവറേജസ്. ഇപ്പോൾ വേറെ ഇപ്പോൾ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ട് പ്രോപ്പർ വാട്ടർ 8 to 12 കപ്സ് മാക്സിമം ട്രാവൽ ചെയ്യുന്നവരെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒബ്വിയസ്ലി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ക്യാബിൻ പ്രഷർ കാരണം ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്, ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾ ഇൻ്റർ കണക്റ്റഡ്. നമ്മൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്ക് ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസ് ആയിരിക്കും പണി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ായിട്ട് മറന്നു പോരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഡിസ്കംഫേർട്ട് ഉണ്ടാതെ ഇരിക്കാനായിരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ അറിയാം. ഫുഡിൻ്റെ കംഫർട്ട് സോൺ എന്താണ്, ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലി ഡ്യൂറിങ് ട്രാവൽ അല്ലെങ്കിൽ ട്രാവൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഡ്വൈസ് കൂടി പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലാരിറ്റിയോടെ തന്നെ ഒഫീഷ്യൽ പേജിലേക്ക്, അതായത് MOPH മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോയാൽ അറിയാനായിട്ട് സാധിക്കും. എല്ലാം അറിയാമെന്നുള്ള കാര്യങ്ങളായിരിക്കാം, ബട്ട് ദെൻ ഇറ്റ് ഇസ് വെരി important when you are traveling, all these things has to be taken into consideration.
1: Ladies and gentlemen, please fasten your seat belts.
2: Boarding pass. Dear passengers, have a safe and comfortable flight.
0: ഹാവിങ് സെഡ് ദാറ്റ്, തീർച്ചയായിട്ടും ട്രാവലൊന്നും ആരും മാറ്റി വെക്കാനായിട്ട് പ്ലാൻ ചെയ്യേണ്ട. ട്രാവൽ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, മേക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ഹാപ്പി ജേർണി ട്രാവൽ ചെയ്യുന്നവർക്ക്. ഇതാ വിഷയം ഇതുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ 15:37. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
3: in association with
4: Doha Bank
3: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
5: Marza Hypermarket be fresh be you visit your nearest store today
6: Once again, welcome back. Radio Suno 91.7 FM, 917 Evenings in the time. Sandhi Vana Kude, all of the studio clock il samayam. 8 mani kazhinju 22 minutum 47 secondum. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സമയമായിരുന്നു. ശരിക്കും നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇവൻറ്റ്സ് ഹാപ്പനിങ്. ഈ ഇവൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ദർ എന്താണ് പഠിത്തത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള നീഡ്സ്, എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ്, ഇതിനൊക്കെ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ ഇതാ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു ഗംഭീരമായിട്ടുള്ള സംരംഭമാണ് നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. ഖത്തർ എയറോനോട്ടിക്കൽ അക്കാഡമി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് റാസ് ബൂ ബോധിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അതിൻ്റെ ആ ഒരു ും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അറിയാനായിട്ട് സാധിക്കും. ബട്ട് ദെൻ ദിസ് ഇനിഷ്യേറ്റീവ് പബ്ലിക് വർക്ക്സ് അതോറിറ്റി അഷ്കാലാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു കമാൻസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകും. കൂടുതൽ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തും എന്നുള്ളത്. ഫ്ലൈറ്റ് ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ പൈലറ്റ് ട്രെയിനിങ്, ഇതിനുവേണ്ടി ഒരു ബിൽഡിംഗ്, എയർ ട്രാഫിക് കൺട്രോൾ, എയർ ഓപ്പറേഷൻ സ്റ്റിമുലേഷൻ ബിൽഡിംഗ് ഒക്കെ ചേർന്ന് തന്നെയാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള എയറോനോട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ അരികിലേക്ക് എത്താൻ പോകുന്നത്. സോ ഇവിടുത്തെ ആ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇസ് ബിക്കമിങ് നെക്സ്റ്റ് ലെവൽ. ഓൾറെഡി അതൊരു ഭയങ്കരമായിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു സംരംഭവും കൂടി നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ജസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ബിക്കോസ് ഇന്ന് അവരെത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ, ഏത് പോയിന്റിലേക്കാണ് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവും. വെദർ ദി ഷുഡ് ടേക്ക് സംതിങ് റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോ എഞ്ചിനീയറിംഗ് പരമായിട്ട് പോകുമ്പോൾ എയറോനോട്ടിക്കൽ എയർക്രാഫ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണോ പഠിക്കേണ്ടത്. ഇതൊക്കെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യനബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവരുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ അവർ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യും. ആൻഡ് അവർക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ ദേ കം ബാക്ക് ടു അസ് തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇതേപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദാ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ അൽക്കൂർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസായിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
1: Naseem Surgical and Medical Center. Appointment kal kai vilikyu 444-111-1133.
3: Hi, this is Pearly Mani.
1: You're listening to Radio Suno
3: 91.7.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Sona 91.7 FM 917 evenings in the time. Sandeepaan koodiyullathu. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 45 മിനിറ്റും 8 സെക്കൻഡും. ശരിക്കും ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദർ ഇസ് ലോഡ് ഓഫ് തിങ്സ് കമ്മിങ് അപ്പ്. നമുക്ക് ഒരുപാട് സർപ്രൈസസ്, അതേപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ പൊട്ടിക്കാനായിട്ടുണ്ട്. സസ്പെൻസും സർപ്രൈസും ഒക്കെ അവിടെ നിൽക്കട്ടെ. ബട്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് ഓൾസോ റിലേഷൻഷിപ്സ്. മാക്സിമം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചുറ്റുമുള്ള ആ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇസ് വെരി സ്മോൾ ബിക്കോസ് വി മീറ്റ് പീപ്പിൾ. ഇന്ന് കണ്ട ഒരാളെ ചിലപ്പം നമ്മൾ അടുത്തൊന്നും കാണില്ല എന്ന് വിചാരിക്കുക, ആ ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയെ നമ്മൾ അടുത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം. അത്രയും ചെറിയ ലോകമാണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം. അങ്ങനെ ഇതാ സൗഹൃദങ്ങൾ നേരെ കാണാനും അതേപോലെ സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കണ്ട. മെയിൻറ്റെയിൻ ഗുഡ് ഫ്രണ്ട്ഷിപ്സ്. അതിൻ്റെ കൂടെ തന്നെ ആരോഗ്യവും നോക്കാനായിട്ട് മറന്നു പോകരുത്. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുക. ആ ഒരു ഹൈഡ്രേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ അറിയാണ്ട് നമ്മളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. ഓഫ് കോഴ്സ് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കും, വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ടെൻഷനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നുള്ള കോൾസും കാര്യങ്ങളും ഒക്കെ തന്നെ എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഓൺ സൈഡ്. ഈ സമയത്ത് ആരോഗ്യം നോക്കേണ്ടത്, നമ്മുടെ ഹെൽത്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്കൊക്കെ അറിയാമെന്നുള്ള കാര്യമാണ്, വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ യെസ്, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു സിപ്പ് ഓഫ് വാട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ദേ 917 ഈവനിങ്സിൽ നിന്നും ഞാനും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ ഒരുപാട് വിശേഷങ്ങളും ഫണ്ടും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. സോ അൺസിൽ ദെൻ, ദിസ് ഇസ് മീ സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 917 ഈവനിങ്സിൽ നിന്നും. നാളെ ഈ പാക്കും വരയ്ക്കും സി ഓൾ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.

എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്. റേഡിയോ സുനോ 91.7.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Radio Suno 91.7.

0: ഹായ്, ഞാൻ സലീം കൊടുത്തു.
1: You're listening to Radio Sonora.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigittu 5 mani mudal. 917
1: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4001707
2: in association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
7: അങ്ങ് വാനക്കോണിയിൽ മിന്നി നിന്നു.
1: You're listening to
6: Radio Suno 91.7.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
1: Action.
2: Mona Dinesha, Adi Mohamana, Adi Moham.
1: Horror.
3: Tanikku pogan anuvada illa.
1: Or drama.
4: Ente kudumbam, ente swargaraji.
1: Ishta genre edanengilum ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: റേഡിയോ സുനോ 91.7 FM.

0: suno 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യോർ എവറി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി ഒന്ന് ദശാംശം 7 റേഡിയോസിനും 91.7.

Radio Suno 91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Mother's favorite radio station.

അമ്മടിയോ തനനനാന തനനനാന താന ഹൃദയം നാടും അഴകിലാടും കൺകൾ കവിതയും.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.